മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്ത് യൂനുസിലെ 31 മുതൽ 109 കൂടിയ വചനങ്ങളും സൂറത്ത് ഹൂദിലെ 1 മുതൽ 123 കൂടിയ വചനങ്ങളുമാണ് നാം ആസ്വദിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാന്യ ശ്രോതാക്കൾക്ക് പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് 16 ഞായർ, ഹിജ്റ വർഷം 1448, റബീഉൽ അവൽ 3. അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ മറ്റൊരു പുലരിക്ക് കൂടി നാം സാക്ഷികളാവുകയാണ്. ഇന്നത്തെ ഈ പുലരിയിൽ വിശുദ്ധ ഖുർആൻ പഠനത്തോടെ ആരംഭിക്കാൻ സാധിച്ചതിൽ നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം. അൽഹംദുലില്ല.
1: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇന്ന് പാരായണം ചെയ്യുന്നത് സൂറ അംബിയ, സൂറ മുഅ്മിനൂൻ 1 മുതൽ 71 കൂടിയ വചനങ്ങൾ. പാരായണം അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: بسم الله الرحمن الرحيم
3: اقترب للناس حسابهم

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിലൂടെ സൂറ അംബിയ, സൂറ മുഅ്മിനൂൻ 1 മുതൽ 71 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്ക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അഭ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ, ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം, അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ, ഹദീസ് പഠിക്കാനാണോ താല്പര്യം, അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ, ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ, കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്, പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്, മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: الله من الشيطان الرجيم بسم الله الرحمن الرحيم والذي

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: പീസ് റേഡിയോ. പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിസ് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറ അഹ്സാബിലെ 53-ാം ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം മുതൽ ആദ്യമൊന്ന് പാരായണം ചെയ്യും.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
3: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാവും. കേവലം കാതു മാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽ മുഅല്ലിം, സൂറത്തുൽ ഇംറാൻ 137 മുതൽ 140 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേ ഖലീഫ അത്തുനൈജി.
7: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ഇംറാനിലെ 137 മുതൽ 140 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് ഖലീഫ അത്തുനീജി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.
3: للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم

0: أصحاب الجنة أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: جزاكم الله خيرا. بيس قرآن راديو شروداكل كتد مدهرم قرآن.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതം.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ആധികാരിക ഖുർആൻ തഫ്സീറുകളെ അടിസ്ഥാനമാക്കി മർഹൂം മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ പരിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അസ്റിനെ അധികരിച്ച് മർഹൂം അമാനി മൗലവി തയ്യാർ ചെയ്ത വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
3: അധ്യായം 103, സൂറത്തുൽ ആസ്. കാലം മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 3.
4: ഉബൈദുല്ലാഹി ഇബ്നു ഹഫ്സ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്വഹാബികളിൽ രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടിയാൽ ഒരാൾ മറ്റേയാളെ സൂറത്തുൽ അസുർ ആദ്യന്തം ഓതിക്കേൽപ്പിക്കാതെ അവർ പിരിഞ്ഞു പോകാറില്ല. അനന്തരം ഒരാൾ മറ്റേയാൾക്ക് സലാം ചൊല്ലി പിരിഞ്ഞു പോകും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സൂറത്തിനെപ്പറ്റി പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ സൂറത്തല്ലാതെ മറ്റൊന്നും അവതരിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും ജനങ്ങൾക്ക് ഇത് മതിയാകുമായിരുന്നു. കാരണം ഖുർആനിലെ എല്ലാ വിജ്ഞാനങ്ങളും അതുൾക്കൊണ്ടിരിക്കുന്നു. അവയുടെ മൗലികമായ വശങ്ങൾ സംക്ഷിപ്തമായി അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് സാരം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
3: വൽ അസ്ർ, കാലം തന്നെയാണ്.
5: വൽ അസ്ർ,
3: കാലം തന്നെയാണ് സത്യം.
6: വചനം 2.
3: ഇന്നൽ ഇൻസാൻ, നിശ്ചയമായും മനുഷ്യൻ. ലഫി ഖുസ്ർ, നഷ്ടത്തിൽ തന്നെ.
5: ഇന്നൽ ഇൻസാന ലഫി ഖുസ്,
3: നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്.
6: വചനം 3.
3: ഇല്ലല്ലദീന, യാതൊരുവരൊഴികെ. ആമനു, വിശ്വസിച്ച. വഅമിലുസ് സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത. വതവാസൌ, അന്യോന്യം ഒസിയത്തും ചെയ്ത. ബിൽഹഖ്, യഥാർത്ഥത്തെപ്പറ്റി, സത്യത്തെപ്പറ്റി, ന്യായത്തെപ്പറ്റി. വതവാസൌ, അന്യോന്യം ഒസിയത്തും ചെയ്ത. ബിസ്സബർ, ക്ഷമ കൊണ്ട്, സഹനം കൊണ്ട്.
5: ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽഹഖ് വതവാസൗ ബിസ്സബർ.
3: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യോന്യം ഒസിയത്ത് അഥവാ ബലമായ ഉപദേശം ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യോന്യം ഒസിയത്ത് ചെയ്യുകയും ചെയ്തവരൊഴികെ അഥവാ ഇവർ മാത്രം നഷ്ടത്തിലല്ല.
4: നല്ലതോ ചീത്തയോ, ചെറുതോ വലുതോ, സാധാരണമോ അസാധാരണമോ, സന്തോഷകരമോ സന്താപകരമോ ഏതായിരുന്നാലും ശരി, ലോകാലോകങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എണ്ണമറ്റ സംഭവങ്ങളെല്ലാം തന്നെ കാലത്തിന്റെ കണ്ണികളിൽ ഒതുങ്ങി നിൽക്കുന്നവയത്രേ. കാലം സാക്ഷിയാവാത്ത, കാലം സ്പർശിക്കാത്ത കാര്യങ്ങളോ കാരണങ്ങളോ ചരിത്രങ്ങളോ ഇല്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദ്യം തൊട്ട് അവസാനം വരേക്കും ബാധകമായ ഒരു നിയമം കാലമുള്ള കാലത്തോളം നീക്കപ്പോക്കില്ലാതെ സ്ഥിരപ്പെട്ടു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം കാലത്തെ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മെ അറിയിക്കുന്നു. സത്യവിശ്വാസം, സൽക്കർമ്മങ്ങൾ, യഥാർത്ഥത്തെപ്പറ്റി പരസ്പരം ഉപദേശിക്കൽ, ക്ഷമയെപ്പറ്റി പരസ്പരം ഉപദേശിക്കൽ എന്നീ നാലു കാര്യങ്ങൾ അനുഷ്ഠിക്കാത്ത മനുഷ്യരെല്ലാം നഷ്ടക്കാരാണ്, അഥവാ അനുഷ്ഠിച്ചവർ മാത്രമാണ് ലാഭം നേടിയവർ. ഇതാണ് ആ യാഥാർത്ഥ്യം. ഭൗതിക നേട്ടങ്ങളിലോ ഐഹിക വ്യാപാരങ്ങളിലോ സ്വാർത്ഥ താല്പര്യങ്ങളിലോ സുഖാഡംബരങ്ങളിലോ നേരിട്ടേക്കുന്ന നഷ്ടമല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന നഷ്ടം. അള്ളാഹു ഉദ്ദേശിച്ച നഷ്ടം ഏതായിരിക്കുമെന്ന് കണ്ടുപിടിക്കുവാൻ വലിയ ബുദ്ധിയോ യുക്തിയോ ഒന്നും വിനിയോഗിച്ച് സാഹസപ്പെടേണ്ടതില്ല. അത് അള്ളാഹു തന്നെ പലപ്പോഴും നമുക്ക് വിവരിച്ച് തന്നിട്ടുള്ളതാകുന്നു. ഉദാഹരണമായി ഒന്ന്, സൂറത്തുൽ കഹ്ഫിലെ 102 മുതൽ 106 വരെയുള്ള ആയത്തുകൾ നോക്കുക. ഇഹത്തിൽ വെച്ചു ചെയ്ത കർമ്മങ്ങൾ പാഴായിത്തീരുകയും അതോടൊപ്പം തങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നവർ എന്നുവച്ചാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലും അവനുമായി കണ്ടുമുട്ടേണ്ടി വരുന്നതിലും അവിശ്വസിച്ചത് നിമിത്തം മുൻ ചെയ്ത കർമ്മങ്ങളെല്ലാം ഫലശൂന്യമായി നരകശിക്ഷയ്ക്ക് അർഹനായി തീർന്നവർ, ഇവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാരെന്നാണ് അവിടെ അള്ളാഹു പറയുന്നത്. 2, സൂറത്തുൽ മുനാഫിഖൂൻ 9 നോക്കുക. സ്വത്തുക്കളും മക്കളും നിമിത്തം ദൈവസ്മരണയിൽ അശ്രദ്ധരായി തീർന്നവരാണ് നഷ്ടക്കാർ എന്ന് അവിടെ പറയുന്നു. 3, സൂറത്ത് ഹജ്ജിൽ 11 പറഞ്ഞതിന്റെ സാരം, നന്മ ബാധിക്കുമ്പോൾ മനസമാധാനപ്പെട്ടും തിന്മ ബാധിക്കുമ്പോൾ സ്ഥിതി അവതാളത്തിലായിക്കൊണ്ടും ചഞ്ചല മനസ്സോടെ അള്ളാഹുവിനു ആരാധന നടത്തുന്നവരുടെ നഷ്ടമാണ് ഇഹത്തിലും പരത്തിലുമുള്ള സ്പഷ്ടമായ നഷ്ടം എന്നത്രേ. 4, ഇസ്ലാമല്ലാത്ത ഒരു മതത്തെ ആരെങ്കിലും അന്വേഷിക്കുന്ന പക്ഷം അത് സ്വീകാര്യമല്ലെന്നും അവൻ പരലോകത്ത് നഷ്ടക്കാരനാണെന്നും സൂറത്ത് ആലെ ഇംറാൻ 85 പറയുന്നു. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന നഷ്ടം ഏതാണെന്ന് മറ്റെവിടെയും പരിധി നോക്കാതെ ഇതിൽ നിന്നെല്ലാം മനസ്സിലായല്ലോ. ഈ നഷ്ടത്തിൽ നിന്ന് അതല്ലാത്ത നഷ്ടങ്ങളെല്ലാം കേവലം നാമമാത്ര നഷ്ടങ്ങളാണ്. ഒഴിവാകുവാൻ നാലു കാര്യങ്ങളാണ് അള്ളാഹു ഉപാധിയായി എടുത്തുകാട്ടുന്നത്. 1, വിശ്വാസം. അതായത് അള്ളാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും അന്ത്യനാൾ തുടങ്ങിയ കാര്യങ്ങളിലുമുള്ള വിശ്വാസം. വിശ്വാസം നാമമാത്രമായാൽ പോരാ, ദൃഢവും സൽക്കർമ്മങ്ങൾക്ക് പ്രചോദനം നൽകുന്നതുമായിരിക്കണം. സൂറത്തുൽ ഹുജറാത്ത് 14, 15 മറ്റും നോക്കുക. 2, സൽക്കർമ്മം പ്രവർത്തിക്കൽ. മേൽപ്പറഞ്ഞ സത്യവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ നാനാതുറകളിലും അനുസരിക്കപ്പെടേണ്ടതുള്ള നിയമനിർദ്ദേശങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അള്ളാഹുവിന് ചില ആരാധനാകർമ്മങ്ങൾ മാത്രം നിർവഹിക്കുന്നത് കൊണ്ട് ഒരാൾ സൽക്കർമ്മിയായി തീരുന്നതല്ല, മറിച്ച് ജനങ്ങളോടും സഹസൃഷ്ടികളോടും തന്നോടു തന്നെയും പാലിക്കേണ്ടുന്ന കടമകളും മര്യാദകളും പാലിക്കുമ്പോഴേ ഒരാൾ ശരിയായ സൽക്കർമ്മിയായി തീരുകയുള്ളൂ. 3, പരസ്പരം യഥാർത്ഥം കൊണ്ട് അഥവാ വിശ്വാസപരമായോ കർമ്മപരമായോ വേണ്ടപ്പെട്ടതും സ്ഥിരപ്പെട്ടതുമായ എല്ലാ കാര്യങ്ങൾ കൊണ്ടും അന്യോന്യം വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന കാര്യം ഇന്ന പ്രകാരമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊടുത്താൽ മാത്രം പോരാ, അത് പ്രവർത്തനത്തിൽ വരുത്തുവാൻ പ്രേരിപ്പിക്കുമാറ് സദുപദേശത്തിലും ബലവത്തായ രീതിയിലും ആയിരിക്കേണ്ടതുണ്ട് എന്നാണ് വസിയത്ത് എന്ന പ്രയോഗം കാണിക്കുന്നത്. വേണ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഉപദേശം നൽകലും വെറുക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിരോധിക്കലും. അൽ അമ്റു ബിൽ മഅറൂഫി വൻ നഹി അനിൽ മുൻകർ മുസ്ലിങ്ങളുടെ പൊതുകടമയാണെന്ന കാര്യം ഇവിടെ സ്മരണീയമാകുന്നു. വ്യക്തിപരമെന്നോ സാമൂഹ്യമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ കാര്യത്തിലും ഓരോരുത്തരും അവനവന്റെ കഴിവനുസരിച്ച് ഇത് നിർവഹിക്കുവാൻ ബാധ്യസ്ഥനാകുന്നു. 4, ക്ഷമയെപ്പറ്റി പരസ്പരം വസിയത്ത് ചെയ്യലത്രേ. ജനങ്ങൾക്ക് സത്യോപദേശങ്ങൾ നൽകുമ്പോൾ അതിനെതിരിൽ നേരിട്ടേക്കാവുന്ന എതിർപ്പുകളെയും വിഷമങ്ങളെയും സഹിക്കുക, ആപത്തുകളിലും പരീക്ഷണങ്ങളിലും ക്ഷമ കൈക്കൊള്ളുക, അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ വർജിക്കുകയോ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അനുഷ്ഠിക്കുകയോ ചെയ്യുന്നതിൽ നേരിട്ടേക്കാവുന്ന ബുദ്ധിമുട്ടുകളെ ക്ഷമാപൂർവം തരണം ചെയ്യുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇന്നത്തെ പോലെ പരിസരവും സമൂഹവും സദാചാര മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്തോറും ക്ഷമയുടെ വൃത്തം വിപുലമായി തീരുകയും പരസ്പരം ക്ഷമയെപ്പറ്റി ഉപദേശിക്കുന്നതിന്റെ ആവശ്യകത വർദ്ധിക്കുകയുമാണ് ചെയ്യുന്നത്. വമിനല്ലാഹി തൗഫീഖ്. വലുപ്പം നോക്കുമ്പോൾ വളരെ ചെറുതാണെങ്കിലും ഒരു വ്യാഖ്യാനമൊന്നും കൂടാതെ തന്നെ ഉള്ളടക്കം വ്യക്തമായതും അതിവിപുലവും അർത്ഥഗർഭവുമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ് ഈ സൂറത്ത് എന്ന് കാണാം. വ്യക്തികളുടെയും സമുദായത്തിന്റെയും വിജയമാർഗങ്ങൾ മുഴുവൻ അതിൽ സംക്ഷിപ്തമായി വിവരിക്കപ്പെട്ടിരിക്കുന്നു. തക്കം കാണുമ്പോഴെല്ലാം ഖുർആൻ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഭൗതിക താൽപര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കാറുള്ള ചില ആധുനികവാദികൾ ഈ സൂറത്തിന് അവരുടെ വക ഒരു പുതിയ അർത്ഥവ്യാഖ്യാനം കൽപ്പിച്ചു കാണുകയുണ്ടായി. അത് ഏതാണ്ടിങ്ങനെ വിവരിക്കാം. പഞ്ചസാരക്ക് മധുരമുണ്ട്. അമേരിക്കയിലെ പ്രസംഗം റേഡിയോ വഴി ഇന്ത്യയിൽ കേൾക്കാം. പരിഷ്കരിച്ച ബഹിരാകാശ വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തി മനുഷ്യന് ചന്ദ്രനിലും മറ്റു ഗോളങ്ങളിലും പോയി വരുവാൻ കഴിയും എന്നിവ പോലെയുള്ള യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കുകയും അവ പ്രായോഗികമാക്കുവാൻ വേണ്ടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും അവ പ്രാവർത്തികമാക്കുന്നതിൽ നേരിടുന്ന വിഷമങ്ങൾ സഹിക്കുന്നതിനെക്കുറിച്ചും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യാതിരുന്നാൽ മനുഷ്യന്റെ ജീവ പുരോഗതി നഷ്ടപ്പെടും. ഈ നാല് ഗുണങ്ങൾ കൊണ്ടാണ് യൂറോപ്യൻ സമുദായങ്ങൾ ലോകത്ത് വമ്പിച്ച പുരോഗതി പ്രാപിച്ചത്. ഇതാണ് അതിന്റെ ചുരുക്കം. സുബ്ഹാനല്ലാഹ്. ആശ്ചര്യം, ഈ വ്യാഖ്യാനത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഖുർആൻ എത്രയോ പരിശുദ്ധം തന്നെ. ഭൗതിക ലാഭനഷ്ടങ്ങളുടെയും ജയപരാജയങ്ങളുടെയും മാനദണ്ഡങ്ങളായി ഇവർ സമർത്ഥിക്കുന്ന ഈ സമർത്ഥനം അതിന്റെ മുഖവിലക്കു തന്നെ നമുക്കും തെല്ലൊക്കെ വകവെക്കാം. പക്ഷേ സൂറത്തുൽ അസറിന്റെ ആശയവും താല്പര്യവും അതുമായി അല്പം ബന്ധം പോലുമില്ല തന്നെ. അള്ളാഹുവിലും ഖുർആനിലും ശരിക്ക് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് അയാൾ വളരെ വിവരസ്ഥനൊന്നുമല്ലെങ്കിലും ശരി, കേവലം എന്തോ താല്പര്യപൂർവം പുതുതായി ചമയ്ക്കപ്പെട്ട ഒരു കടുത്ത ദുർവ്യാഖ്യാനമാണിതെന്ന് മനസ്സിലാക്കുവാൻ പരസഹായമൊന്നും ആവശ്യമില്ല. സൂറത്ത് ബനു ഇസ്രായിലിലെ 18-19 എന്നീ രണ്ട് തിരുവചനങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. മൻ കാന യുരീദുൽ ആജിലത്ത എന്ന് തുടങ്ങി കാന സഅയുഹും മഷ്കുറ എന്നിവരെയുള്ള ആയത്തിന്റെ സാരം, ക്ഷണികമായ ഈ ലോകത്തെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നതായാൽ നാം വേണമെന്ന് വെക്കുന്നത് അവിടത്തിൽ അവനും നാം ക്ഷണത്തിൽ കൊടുക്കുന്നതാണ്. പിന്നീട് അവന് നരകത്തെ നാം ഏർപ്പെടുത്തി കൊടുക്കും. ആക്ഷേപിക്കപ്പെട്ടവനായും നിന്ദിക്കപ്പെട്ടവനായും കൊണ്ട് അവൻ അതിൽ കടന്നിരിയുന്നതാണ്. ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുകയും അവൻ സത്യവിശ്വാസിയായും കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം പരിശ്രമിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ളവരുടെ പരിശ്രമം നന്ദി ചെയ്യപ്പെടുന്നതായിരിക്കും.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി ഇന്നത്തെ എപ്പിസോഡ് സമാപിക്കുകയാണ്. സൂറത്തുൽ അസറിന്റെ വിശദീകരണം ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്നുള്ള ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
8: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. ഖത്മുൽ ഖുർആനിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ 9-ാം ജുസു ആണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മഹർ അൽ മുഅ്ക്കലി.
9: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

عدوكم ويستخلفكم في الأرض فينظر كيف تعملون. ولقد

قبل وإياي أتهلكنا بما فعل السفهاء منا إن هي إلا فتنتك تضل

0: ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 9 ജുസ് ആണ് ഇന്ന് ഖത്മുൽ ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ക്കലി. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെപ്പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാഅ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
2: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَأَى بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ.
3: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തന്റെ റബ്ബിന്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽ പെട്ടവനാകുന്നു.
0: ഹമ്മത് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായവ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗലാ അൻ റഅ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
1: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽ ബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. ബി അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: من قبل إن كان قميصه قد من قبل فصدقت وهو من الكاذبين.
1: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
2: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിൻ ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: സ്വയം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവ് പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന്, മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത്, മിൻ കൈദിക്കുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദക്കുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം, അദീം, വമ്പിച്ചതാകുന്നു.

0: ഹൃദയത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിനിടെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
4: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതായത്
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
3: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു അത്തഹ്സീൻ. ഇന്നത്തെ അത്തഹ്സീനിൽ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ സൂറ അൽ ബഖ്റയിലെ 60-ാമത്തെ ആയത്തുമായി നമ്മോടൊപ്പം ചേരുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ശ്രോതാക്കളെ, സൂറത്തുൽ ബഖ്റയിലെ 59 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ലാ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 60-ാമത്തെ ആയത്താണ് നമ്മൾ എടുക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള അബദ്ധങ്ങളും.
8: وَإِذْ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ فَانْفَجَرَتْ مِنْهُ اثْنَتَا عَشْرَةَ عَيْنًا

ദാലിന് കസറാണ്. ദാലിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കണം. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ വളരെ നേരിയ തോതിൽ പുറത്തായിരിക്കും. വ ഇതി, വ ഇതിസ്തസ്ക, വ ഇസി എന്നല്ല, വ ഇതി, വ ഇതിസ്തസ്ക, ഇസ്തസ്ക. ഖാഫ് കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇസ്തസ്ക ക അല്ല ക. മൂസ ലിഖൗമിഹി, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം. അതും കഴിഞ്ഞ് ചെറുനാക്കാണ് ഖാഫിൻ്റെ മഹ്റജ്. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് ഖാഫിൻ്റെ മഹ്റജ്. ലിഖൗമിഹി, ഇസ്തസ്ഖ മൂസ ലിഖൗമിഹി. ഫഖുൽ നദ്രിബ് ബിഅസാക അൽഹജർ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫഖുൽന, ഫഖു ഫ ഫ ഫ അല്ല, കനപ്പിക്കരുത്. ഫഖുൽന, ഖാഫ് കനപ്പിച്ചുച്ചരിക്കണം. ഫഖുൽന, ഫഖുൽ നദ്രിബ്, അദ് ഇദ് ഇദ്രിബ്. അപ്പോൾ ദാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്, വലതുഭാഗമോ ഇടതുഭാഗമോ, അണപ്പല്ലുകളോട് ചേർന്ന്, അതേ സൈഡിലുള്ള മുഗൾ ഭാഗത്തുള്ള അണപ്പല്ലുകളോട് ഉൾഭാഗത്ത് ചേർന്ന് നീളത്തിൽ തട്ടിക്കൊണ്ടാണ്, ഹെവി ലെറ്ററാണ്, അഥവാ ഇസ്തിഇലാന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദാദ്. വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു അക്ഷരമാണ് ദാദ്. അപ്പോൾ ഫഖുൽ നദ്, ഫഖുൽ നദ്രിബ്, ഫഖുൽ നദ്രിബ് ബിഅസാക. ഇനി ഇവിടെ ഇദ്രിബി, ഇദ്രിബ് ബാഇന് സുക്കൂന്, അതുപോലെ ബിഅസാക അടുത്ത ബാഇന് ഹർക്കത്തുണ്ട്. അപ്പോൾ സുക്കൂനുള്ള ബാഇന് ശേഷം ഹർക്കത്തുള്ള ബാ, ഇവിടെ ഇദ്ഗാം ചെയ്തു ഉച്ചരിക്കും. ഈ ഇദ്ഗാമിൻ്റെ പേര് ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിൽ കൂട്ടിലയിപ്പിക്കുക. മുതമാസിലൈൻ എന്ന് പറഞ്ഞാലോ ഒരേ അക്ഷരമാണ്, ഒരേ മഹ്റജാണ്, ഒരേ സിഫത്താണ്. ഒരക്ഷരമാകുമ്പോൾ അങ്ങനെ തന്നെ, സെയിം അക്ഷരമാകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് മുതമാസിലൈൻ. അപ്പോൾ ഇദ്രിബ് ബിഅസാക, ഇദ്രിബ് ബി എന്ന് ഓതുകയില്ല, ഫഖുൽ നദ്രിബ് ബിഅസാക എന്നാണ് ഓതേണ്ടത്. ഇനി ബിഅസാക ഐൻ സാദ്, ഇതിനൊക്കെ മഹ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ബി ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, സാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഫഖുൽ നദ്രിബ് ബിഅസാക സ സ സ്വാ എന്ന് രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടി പിടിച്ച് അങ്ങനെ സ്വാ, അങ്ങനെ അല്ല ഉച്ചരിക്കേണ്ടത്, സ. ബിഅസാക ഹജർ, ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഹജർ ഹജർ. ഫൻഫജറത്, ഫൻഫജറത് മിൻഹു, ഫൻഫ ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫൻഫജറത്, ഫൻഫജറത്, ഫജറത് മിൻഹു. താഇനെ ഇവിടെ ഖൽഖല ചെയ്യരുത്, ഫൻഫജറത് മിൻഹു എന്നല്ല, ഫൻഫജറത് മിൻഹു. മിൻഹു ഇസ്നതാ, മിൻഹു ഇസ്നതാ, മിൻഹു, മിൻഹു ഇസ്നത, ഇസ്നത അല്ല, ഇസ്നത ഷ ആണ്, ശ്രദ്ധിക്കണം. മിൻഹു ഇസ്നത അശ്റത, അശ് ഷീൻ തഫസി എന്ന സിഫത്ത് കൊണ്ടുവന്ന് അഥവാ പരത്തി ഉച്ചരിക്കണം. അശ്റത ഐന, ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ, നിർത്തുമ്പോൾ ഐന എന്ന് രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് നിർത്തുക. കൂട്ടി ഓതുമ്പോൾ ഐനൻ ഖദ്, അവിടെ ഇഖ്ഫാ ബിഗുന്ന, ഖാഫ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും അല്പം കനപ്പിച്ചിട്ടായിരിക്കണം. ഐനൻ ഖദ്, ഐനൻ ഖദ്, ഖദ് അലീമ, ഖദ് ദാലിനെ ഖൽഖല ചെയ്യണം, കേൾക്കണം ശരിക്കും. ഖദ് അലീമ, ഖദ് അലീമ, കുല്ലു ഉനാസിൻ, കുല്ലു ഉനാസിൻ മശ്റബഹും, ഉനാസിൻ തൻവീനു ശേഷം മീം ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഉനാസിം മശ്റബഹും, മശ്റബഹും. കുലു വശ്റബു, കുലു വശ്റബു, വശ്റബു.
മിൻ റിസ്ഖില്ലാഹ്, മിൻ റിസ്ഖില്ലാഹ്. ഇവിടെ മിൻ സാക്കിനായ നൂൻ, ശേഷം റാ. ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം നൂനിനെ റായിലേക്ക്. അപ്പോൾ മിർ റിസ്ഖില്ലാഹ്, മിർ റിസ്ഖില്ലാഹ് എന്നാണ് ഓതേണ്ടത്. അതേസമയം റായിനെ പലപ്പോഴും പല ആളുകളും റി റി എന്ന് ഓതും. എങ്ങനെ? മിർ റിസ്ഖില്ലാഹ്, മിർ റിസ്ഖില്ലാഹ്, ഇങ്ങനെയല്ല. മിർ റിസ്ഖില്ലാഹ്, മിർ റിസ്ഖില്ലാഹ്. വലാ തഅസൗ, വലാ തഅസൗ, തഅസൗ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഷാ മഖ്റജ് ശ്രദ്ധിക്കണം. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിൽ കൂടെ അല്പം പുറത്തോട്ട്, അഥവാ ദാലിനേക്കാൾ അല്പം കൂടെ പുറത്തായിരിക്കും. വലാ തഅസൗ, വലാ തഅസൗ ഫിൽ അർളി ഓതരുത്. വലാ തഅസൗ അല്ല, വലാ തഅസൗ സൗ, വലാ തഅസൗ ഫിൽ അർളി, ഫിൽ അർളി. ഇവിടെയും ചെറുതായിട്ട് ശ്രദ്ധിക്കണം, ഫിൽ അർളി അല്ല, ഫിൽ എ. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം, ഫിൽ അർളി. ദാദ് ഫിൽ അർളി മുഫ്സിദീൻ, മുഫ്സിദീൻ. ഇൻഷാല്ലാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ فَانْفَجَرَتْ مِنْهُ اثْنَتَا عَشْرَةَ عَيْنًا

0: സൂറത്തുൽ ബഖറയിലെ 60-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ കേട്ട് പഠിച്ചത്, മനസ്സിലാക്കിയത്. ശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ബറകല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. ഇന്നത്തെ അത്തഹ്സീനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ. നമുക്ക് വിവരിച്ചു തന്നത് സൂറ ബഖറയിലെ 60-ാമത്തെ ആയത്ത്.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ഈലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന്
1: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പാരായണം ശൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരുഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഹറമൈൻ ലൈവിൽ ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബഖറ 124 മുതൽ 134 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തു ഇബ്രാഹീമിലെ 35 മുതൽ 37 കൂടിയ വചനങ്ങളും പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് മഹർ അൽ മുഅഖിലി.

0: മഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബഖറയിലെ 124 മുതൽ 134 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തു ഇബ്രാഹിമിലെ 35 മുതൽ 37 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മെഹർ അൽ മുഅയ്ഖിലി. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബയ്യീന ഒപ്പം സൂറത്തുൽ ഫലഖ് പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുള്ള അൽ ഖുറാഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: العقد ومن شر حاسد إذا حسد.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ ഫലഖ് പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 51-ാമത്തെ അധ്യായം സൂറത്തുദ്ദാരിയാത്ത്, 24 മുതൽ 46 കൂടി വചനങ്ങളുടെ ഹൃദ്യമായ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അലി അൽ ഹുസൈഫി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തെൻസീൽ. ഇന്ന് സൂറത്ത് സുമർ, സൂറത്ത് മുഅ്മീൻ, സൂറത്ത് ഹാമീം സജദയുടെ 32 വരെയുള്ള വചനങ്ങളാണ് തെൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ കേട്ടത് തൻസീൽ. ഇന്ന് സൂറത്ത് സുമർ, സൂറത്ത് മുഅ്മിൻ, സൂറത്ത് ഹാമീം സജ്ജദയുടെ 32 വരെയുള്ള വചനങ്ങളാണ് തൻസീലിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ്. ഇന്ന് സൂറത്തു സോഫാത്തിലെ 20-21 വചനങ്ങൾ കേൾക്കാം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സൂറത്തു സ്വാഫാത്തിലെ 20-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. 20-21 വചനങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു സ്വാഫാത്തിലെ തന്നെ 19-ാമത്തെ വചനമാണ് നമ്മൾ വിശദീകരിച്ചത്. അതിൽ സത്യനിഷേധികളുടെ വാക്ക്, അവർ പറയുന്ന കാര്യം അള്ളാഹു എടുത്തു പറഞ്ഞതിന് ശേഷം ഖിയാമത്ത് നാള് സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് 19-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. അതൊരു ഘോരമായ ശബ്ദമായിരിക്കും, അപ്പോൾ അവർ നോക്കുന്നവരായിരിക്കും. അതുവരെ അതിനെ നിഷേധിച്ച അവർ, വളരെ ധിക്കാരപൂർവ്വം സംസാരിച്ച അവർ, എന്നാൽ ഖിയാമത്ത് നാള് സംഭവിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമാണ് 20-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്. വഖാലു, അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, ഹാദാ യൗമുദ്ദീൻ, ഇത് അല്ലെങ്കിൽ ഇതാകുന്നു പ്രതിഫലനാൾ, പ്രതിഫലത്തിൻ്റെ ദിവസം. യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു എന്നാണ് വഖാലു എന്ന് പറഞ്ഞാൽ വാവ് അതുഫിനു വേണ്ടിയാണ്, അവർ പറയുകയും ചെയ്തു. എന്നാൽ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം യാതൊരു സംശയവും വേണ്ട, അത് ഗണ്ണിതമായ കാര്യമാണെന്നറിയിക്കാൻ മാളി ഫിഅൽ ഉപയോഗിക്കാറുള്ളത്. ഖുർആനിൽ പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ കാണാൻ സാധിക്കും. ഇത് സംഭവിച്ച കാര്യമല്ല, അള്ളാഹു പ്രയോഗിച്ചത് വഖാലു, അവർ പറഞ്ഞു എന്നാണ്. എന്നാൽ ഭാവി കാലത്തെയാണ് ഉദ്ദേശിക്കുന്നത്, വഖാലു, അവർ പറയും. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഭാവി കാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഭൂതകാലക്രിയ അല്ലെങ്കിൽ മാളിയായ ഫിഅൽ ഉപയോഗിക്കുന്നത്? അതിന് മുഫസ്സിരീങ്ങൾ പറഞ്ഞ കാരണം, ഗണ്ണിതമായൊരു കാര്യം യാതൊരു സംശയവുമില്ല എന്നതുകൊണ്ടാണ് അള്ളാഹു അത് ആ രൂപത്തിൽ പ്രയോഗിക്കുന്നത് എന്നാണ്. പിന്നെ അവർ പറയുന്ന കാര്യം, യാ വൈലന, ഞങ്ങളുടെ നാശമേ. വൈൽ എന്ന് പറഞ്ഞാൽ നാശം എന്നാണ് അർത്ഥം. അൽ ഹലാക്ക്, നാശം. ദഅഉ അലാ അൻഫുസിഹിം ബിൽ വൈലി വൽ ഹലാക്കി, ഞങ്ങൾക്ക് നാശമേ എന്ന് സ്വന്തത്തിൻ്റെ മേൽ അവർ പറയുന്നു. ലഅല്ലഹും യൻജൗന മിനൽ അദാബ് അല്ലദീ തഹഖഖു അന്നഹു യൻതളിറുഹും. എന്തിനാണ് അവരങ്ങനെ പറയുന്നത്? എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്നാണ് ആ വാക്കിൽ അടങ്ങിയിരിക്കുന്ന ധ്വനി. ഞങ്ങളുടെ നാശമേ എന്ന് വിളിച്ചു പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് മോചിതരാകാൻ സാധിക്കുമോ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഹാദാ യൗമുൽ ഹിസാബ്, ഹാദാ യൗമുൽ ജസാ, ഫഖാലത് ലഹുമുൽ മലായിക, ഈ അവരെത്തിപ്പെട്ടിരിക്കുന്ന, നമ്മളെല്ലാവരും എത്തിപ്പെടാൻ പോകുന്ന ആ ദിവസം എന്ന് പറഞ്ഞാൽ അത് വിചാരണയുടെ ദിവസമാണ്, പ്രതിഫലം നൽകുന്ന ദിവസമാണ്. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ, യൗം എന്ന് പറഞ്ഞാൽ ദിവസം, ദീൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം, അമൽ എന്ന അർത്ഥവുമുണ്ട്, അതേപോലെ തന്നെ പ്രതിഫലം എന്ന അർത്ഥവുമുണ്ട്. ദീൻ മതം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഫഖാലത്ത് ലഹുമുൽ മലായിക്ക, മലക്കുകൾ അവരോട് പറയും. ഔ ഖാല ലഹും അഹ്ലുൽ ഇൽമി മിൻ അഹ്ലിൽ ഈമാൻ, ഈ ഹാദാ യൗമുദ്ദീൻ എന്ന് പറയുന്നത് അവർ തന്നെയാണെന്നും, അല്ല അത് മലക്കുകൾ അവരോട് പറയുന്നതാണെന്നും, അല്ല അറിവുള്ള സത്യവിശ്വാസികൾ അവരോട് പറയുമെന്ന് ആണെന്നും മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഹാദാ യൗമുൽ ഫസ്ലില്ലദി കുൻതും ബിഹി തുകദ്ദിബൂൻ, തുടർന്നുള്ള വചനത്തിൽ കാണാം. ഹാദാ, ഇത് യൗമുൽ ഫസ്ലി, തീരുമാനത്തിൻ്റെ ദിവസമാകുന്നു. ഏതാണ് തീരുമാനത്തിൻ്റെ ദിവസം? അല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിച്ചു തള്ളിയിരുന്ന ആ തീരുമാനത്തിന് ദിവസമാകുന്നു ഇത് എന്ന് തുടർന്നുള്ള വചനത്തിൽ പറയുന്ന ആ കാര്യം തന്നെയാണ് ഇതെന്ന് പറഞ്ഞത് കാണാം. അല്ലാമ ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യുഖ്ബിറു തആല അൻ ഖീലിൽ കുഫാരി യൗമിൽ ഖിയാമ, കാഫിരീങ്ങൾ ഖിയാമത്ത് നാളിൽ പറയുന്ന കാര്യം അല്ലാഹ് അറിയിക്കുകയാണ്. എന്താണ് അവർ പറയുക? അന്നഹും യർജിഊന അല അൻഫുസിഹിം ബിൽ മലാമ, അവർ സ്വന്തത്തെയാണ് ആക്ഷേപിക്കുന്നത്, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ നാശത്തിലകപ്പെട്ടല്ലോ. വയഅതരിഫു നബി അന്നഹും കാനൂ ളാലിമീൻ, അവർ സ്വയം ഏറ്റുപറയുന്നു തങ്ങൾ അക്രമികളായിരുന്നു എന്നത്.
ലി അംഫുസിഹിം സ്വന്തത്തിൻ്റെ മേൽ. എവിടെയാണ് അക്രമികളായിരുന്നത്? ഫിദ്ദാരി ദുനിയാ, ഏ ദുനിയാവിലെ ഭവനത്തിൽ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ തങ്ങൾ അക്രമികളായിരുന്നു എന്ന് അവർ സ്വയം പറയുകയാണ്. എപ്പോഴാണ് പറയുന്നത്? ഫഇദാ ആയനു അഹ്വാലൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഭീകരമായ കാഴ്ചകൾ കാണുമ്പോൾ. നദിമു കുല്ല നദമിൻ, എല്ലാ ഖേദവും, എങ്ങനെയൊക്കെ ഖേദം പ്രകടിപ്പിക്കാൻ സാധിക്കുമോ അതൊക്കെ അവർ പ്രകടിപ്പിക്കും. ഹൈസുലാ യംഫഉഹുമുന്നദം, പക്ഷേ അവിടെ എന്ത് തലയിട്ട് കരഞ്ഞിട്ടും നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടും എന്ത് ഖേദപ്രകടനം നടത്തിയിട്ടും ലാ യംഫഉഹുമുന്നദം, ഖേദം പ്രയോജനപ്പെടാത്തൊരു ദിവസമാണത്. അതാണ് അല്ലാമ ഇബ്നു കസീർ റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്. വഖാലു യാ വൈലന ഹാദാ യൗമുദ്ദീൻ, അവർ പറയും ഞങ്ങളുടെ നാശമേ ഇതാകുന്നു പ്രതിഫലത്തിന് ദിവസം. വഫി സൂറത്ത് യാസീൻ, അള്ളാഹു സൂറത്ത് യാസീനിൽ പറഞ്ഞിട്ടുണ്ട് വനുഫിഖ ഫിസ്സൂർ ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, കാഹളത്തിൽ ഊതപ്പെടും. അപ്പോൾ അവർ ഖബറുകളിൽ നിന്ന് ഒഴുകി വരുന്നതാകുന്നു. ഇലാ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കിലേക്ക്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, അവിടെയും കാണാം. ഖാലു, അവർ പറയും യാ വൈലനാ, ഞങ്ങളുടെ നാശമേ. മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണ് ഞങ്ങളെ ഉറക്ക സ്ഥലത്തു നിന്ന് വിളിച്ചുണർത്തിയത്? അപ്പോൾ പറയപ്പെടും ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ, ഇത് പരമകാരുണ്യകന്റെ വാഗ്ദാനമാകുന്നു. മുർസലീങ്ങൾ അഥവാ ദൂതന്മാരുടെ വാക്ക് സത്യമായി പുലർന്നതാകുന്നു എന്ന് പറയും എന്ന് സൂറത്ത് യാസീനിലെ 51-52 വചനങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെ തഫ്സീറുകൾ കാണാം. വൽ വൈലു മഅനാഹു ഹുനാ ഷിദ്ദത്തു തഹസ്സുരി വൽ അദാബ്, ഈ വൈൽ എന്നവർ പറയുന്നത്, യാ വൈലന എന്ന് പറയുന്നത് ഖേദത്തിൻ്റെ കാഠിന്യമാണ് അറിയിക്കുന്നത്. ഞങ്ങൾ നശിച്ചല്ലോ, ഞങ്ങളുടെ നാശമേ എന്ന് പറയുന്നത്. അള്ളാഹു സൂറത്തുൽ മുർസലാത്തിൽ പറഞ്ഞല്ലോ, വൈലു യൗമ ഇദിൽ ലിൽ മുഖദ്ദിബീൻ, അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയ ആളുകൾക്ക് നാശം. അപ്പോൾ ആ നിഷേധം ഉള്ള ആളുകളുടെ സ്വഭാവമായി, അവർക്ക് സംഭവിക്കുന്ന കാര്യമായി തന്നെയാണ്, നിഷേധികളായി ജീവിച്ചവർക്ക് സംഭവിക്കുന്ന ദുരന്തമാണ് അള്ളാഹു ഈ വചനത്തിലും പറയുന്നത്. ഇനി ഹാദാ യൗമുദ്ദീൻ വതഖൂലു ലഹും അൽ മലായിക ഹാദാ യൗമുദ്ദീൻ വലാക്കിന്ന സ്വഹീഹ്, ഒരു വ്യാഖ്യാന പ്രകാരം ഈ പറയുന്നത്, ഇതാകുന്നു പ്രതിഫലത്തിന് ദിവസം എന്ന് പറയുന്നത് മലക്കുകൾ അവരോട് പറയുന്ന കാര്യമാണെന്നാണ്. പക്ഷേ വളരെ സ്വഹീഹായത് മറ്റൊരു വ്യാഖ്യാനം, അന്നഹു മിൻ കലാമിൽ മുൻകിരീന, ഇത് നിഷേധികൾ തന്നെ പറയുന്നതാണ്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരലോകത്ത് നിഷേധിച്ച, മരണശേഷമുള്ള ജീവിതത്തെ നിഷേധിച്ച ആ ആളുകൾ തന്നെയാണ് പറയുന്നത്. യഅനി അന്നഹും ഫീ ദാലിക്കൽ യൗമി യുഖിറൂൻ, ഖിയാമത്ത് നാളിൽ അവർ അതൊക്കെ അവർ അംഗീകരിക്കും. ബിയൗമിദ്ദീനി വലാക്കിൻ ലാ യംഫഉഹും ഇല്ലാ ഖറാർ, ലാ യംഫഉഹുൽ ഇഖറാറു ഹീന ഇദിൻ, ഖിയാമത്ത് നാളിൽ ആ ഇഖറാറ് കൊണ്ട്, ആ സ്ഥിരീകരിക്കൽ കൊണ്ട്, അത് അംഗീകരിച്ചത് കൊണ്ട് യാതൊന്നും അവർക്ക് നേടാൻ സാധിക്കുകയില്ല. ഫഹും യുഖിറൂന ബിഹാദൽ യൗമി ഇദാ ഷാഹദൂ, എപ്പോഴാണ് അവർ ഇതിനെ അംഗീകരിക്കുന്നത്? അത് കാണുമ്പോഴാണ് അംഗീകരിക്കുന്നത്. ഖിയാമത്ത് നാൾ നേർക്കുനേരെ കാണുമ്പോൾ അവർ അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും നേടാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ദീൻ എന്നതിന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ലക്കും ദീനുക്കും വലിയ ദീൻ, അവിടെ ഒരു ദീനുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, നിങ്ങളുടെ കർമ്മങ്ങൾ

ദിവസമാകുന്നു, അല്ലെങ്കിൽ വേർതിരിക്കുന്ന ദിവസമാകുന്നു. വേറെ ഒരു വ്യാഖ്യാന പ്രകാരം നിർണായകമായ ഒരു ദിവസമാകുന്നു. അല്ലദീ കുന്തും, നിങ്ങളായിരുന്നു, ബിഹി, അതിനെക്കൊണ്ട്, തുകദ്ദിബൂൻ, നിഷേധിച്ചിരുന്നു, നിങ്ങൾ നിഷേധിക്കുന്നവരായിരുന്നു. ഫസല യഫ്സിലു ഫസ്ലു, സൂറത്തുൻ നബയിൽ കാണാം, ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, ഇന്ന യൗമൽ ഫസ്ലി, തീർച്ചയായും തീരുമാനത്തിൻ്റെ ദിവസം, അത് കാന മീഖാത, സമയം നിർണയിക്കപ്പെട്ടതാകുന്നു. ഖിയാമത്താളിനെ കുറിച്ചാണ് പരാമർശം, അതാണ് യൗമുൽ ഫസ്ല്. പിന്നെ കുന്തും എന്ന് പറഞ്ഞാൽ നിങ്ങളായി, അല്ലദീ കുന്തും, നിങ്ങളായിരുന്നു, ബിഹി, ആ ദിവസത്തെക്കൊണ്ട്, തുകദ്ദിബൂൻ, കദ്ദബ യുകദ്ദിബു തക്ദീബ്, അതേപോലെ തന്നെ കിദ്ദാബ്, കദ്ദബ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു. അപ്പോൾ ആ ദിവസത്തെ നിങ്ങൾ നിഷേധിച്ചിരുന്നു, ആ നിഷേധിച്ചിരുന്ന ദിവസമാകുന്നു ഇത് എന്നർത്ഥം. വഇദാ കാന മിൻ കലാമിൽ മലായിക്ക ഫല ഇഷ്കാല ഫീഹി, ഇത് മലക്കുകളുടെ വാക്കാണെന്ന് പറഞ്ഞാൽ അത് യാതൊരു സംശയവുമില്ല. ലി അന്നഹും യുഖാതബൂന, യുഖാതിബൂന ഖൗമൻ യുകദ്ദിബൂന ബിഹി, നേരത്തെ പറഞ്ഞ ഹാദാ യൗമുദ്ദീൻ എന്ന് പറഞ്ഞ ആ വാക്ക് അത് മലക്കുകൾ പറഞ്ഞതാണെന്ന് പറയുന്നത് അതിനോട് ചേർത്ത് ഇതും മലക്കുകളുടെ വാക്കാണെന്ന് പറയാൻ സാധിക്കും. അതെങ്ങനെയാണ്? നിഷേധികൾക്ക് മുമ്പിൽ ആണ് മലക്കുകൾ ഇത് പറയുന്നത്. അന്നഹു ഇദാ അദിയനന്നാസ വ ഹസബു വജൂസു ഇൻ ഫസലു, ആളുകൾക്ക് തങ്ങളുടെ മതമനുസരിച്ച് കർമ്മങ്ങൾക്കനുസരിച്ച് കൊണ്ട് പ്രതിഫലം നൽകപ്പെടുമ്പോൾ, അവർ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ, അവർ ഇൻ ഫസല ബഅദുഹും അലാ ബഅദിൻ ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖും ഫിസ്സഈർ, ആളുകൾ വേർതിരിയും, ഒരു വീട്ടിൽ തന്നെയുള്ളവർ, ഒരു നാട്ടിലുള്ളവർ, ഒരു സംഘടനയിലുള്ളവർ, ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കൾ, അങ്ങനെ ഒന്നിച്ച് കഴിഞ്ഞവരെല്ലാം വേർതിരിഞ്ഞു പോകുന്നു. അപ്പോൾ വേർതിരിവിൻ്റെ, വേർപിരിക്കലിൻ്റെ ദിവസമാകുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗാവകാശികളെ സ്വർഗത്തിലേക്കും നരകാവകാശികളെ നരകത്തിലേക്കും വേർതിരിക്കും എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് കാണാം. വഖദ് യഫ്സിലു ബൈനൽ മർഇവ അബീഹി വ ബൈനൽ മർഇവ ഉമ്മിഹി വ ബൈനൽ മർഇവ അഖ്രിബാഇഹി, അല്ലെ, മനുഷ്യൻ്റെയും തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരങ്ങളുടെയും മക്കളുടെയും ഒക്കെ ഇടയിൽ വേർതിരിവുണ്ടാവും. ഹാ ഉലാ ഇഫിൽ ജന്ന വഹാ ഉലാ ഇഫിന്നാർ, ഒരു കൂട്ടം നരകത്തിലേക്കും മറ്റൊരു കൂട്ടർ സ്വർഗത്തിലേക്കുമായിരിക്കും. സുമ്മിയ യൗമുൽ ഫസ്ൽ, ഈ യൗമുൽ ഫസ്ൽ എന്ന് പേര് നൽകാൻ കാരണം, ലി അന്നഹു യഫ്സിലു ഫീഹി ബൈനൽ ഖലായിഖ്, മറ്റൊരു വ്യാഖ്യാന പ്രകാരം സൃഷ്ടികൾക്കിടയിൽ തീരുമാനം നടത്തുന്ന ദിവസമാകുന്നു അന്ന്, അല്ലേ. സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും കക്ഷികൾക്കിടയിൽ എന്താണ് സത്യമെന്നും എന്താണ് അസത്യമെന്നും വേർതിരിക്കും, തീരുമാനം നടത്തും. വസുമ്മിയ യൗമുൽ ഫസ്ൽ അയ്തൻ, അതേപോലെ തന്നെ ആ പേര് കിട്ടാൻ മറ്റൊരു കാരണം, ലി അന്നഹു യഫ്സിലു ബൈനൽ ഖലായിഖി ബിൽ ഹുക്മി ബൈനഹും ബിൽ അദൽ, സൃഷ്ടികൾക്കിടയിൽ ന്യായമായ നിലയിൽ, നീതിനിഷ്ഠമായ നിലയിൽ ഹുക്മ് അഥവാ വിധി കൽപ്പിക്കും. അതാണ് മറ്റൊരു വ്യാഖ്യാനം. ഹാദാ യൗമുൽ ഫസ്ൽ, ഇതാകുന്നു തീരുമാനത്തിന് ദിവസം, ഇതാകുന്നു വേർതിരിവിൻ്റെ ദിവസം, ഇതാകുന്നു ഗണ്ഡിതമായി നീതിനിഷ്ഠമായി തീർപ്പ് കൽപ്പിക്കുന്ന ദിവസം. ഇതെല്ലാം ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. നാം ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരി സഹോദരങ്ങളെ, എല്ലാവരെയും അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗത്തിലൂടെ ആണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ, ആ നിലയിലാണ് ജീവിക്കുന്നതെങ്കിൽ, തീർച്ചയായും നേരത്തെ പരാമർശിച്ച ഖിയാമത്ത് നാളിൽ യൗമുൽ ഫസ്ൽ എന്ന് പറഞ്ഞ ആ വേർതിരിക്കലിൻ്റെ ദിവസം എല്ലാവർക്കും ഒന്നിച്ച് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആ വഴിയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ആ വഴിയിലൂടെയാണ് നമ്മുടെ കുടുംബത്തെ നമ്മൾ നയിക്കുന്നതെങ്കിൽ, നേരെ മറിച്ചാണെങ്കിലോ, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, മക്കളുടെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ, മാതാപിതാക്കളുടെ കാര്യത്തിൽ, അതേപോലെ സഹോദരി സഹോദരങ്ങളുടെ കാര്യത്തിൽ ദീനുമായി

0: ഇനിയായ ഉത്ബോധനങ്ങൾ, അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ, അത് കണിശമായി നമ്മൾ നൽകുന്നില്ലെങ്കിൽ തീർച്ചയായും ഈ പറയപ്പെട്ട ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും വേർതിരിക്കുന്ന വേളയിൽ കഠിന കഠോരമായ ആ നരകത്തിൻ്റെ ആളുകളിൽ രണ്ട് ഭാഗത്തുമുള്ളവർ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഥവാ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിഞ്ഞു പോകുന്നൊരു വളരെ ദുഃഖകരമായ കാഴ്ചയായിരിക്കും കാണേണ്ടി വരിക. അതുകൊണ്ട് ആ ആയത്തുമായി നാം നമ്മളെ തന്നെ ഒന്ന് തട്ടിച്ചു നോക്കുക. അള്ളാഹുവിൻ്റെ വചനം, ഹാദാ യൗമുൽ ഫസൽ, ഇതാകുന്നു തീരുമാനത്തിന് ദിവസം, അല്ലെങ്കിൽ ഇതാകുന്നു വേർതിരിവിൻ്റെ ദിവസം, സ്വർഗാവകാശികളെയും നരകാവകാശികളെയും വേർതിരിക്കുന്ന ദിവസം. ആ ദിവസത്തിൽ സ്വർഗാവകാശികളിൽ ഉൾപ്പെടാൻ, സത്യത്തിൻ്റെ കക്ഷിയിൽ ഉൾപ്പെടാൻ തീരുമാനത്തിന് ദിവസം യഥാർത്ഥത്തിൽ ഹഖിൻ്റെ വിഭാഗത്തിൽ ഉൾപ്പെടാൻ ഉള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടിയുള്ള കഠിനമായ പ്രയത്നം, അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതാണ് ആ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം, പാഠം. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഗ്രന്ഥം കൃത്യമായും അതേപോലെ തന്നെ ശരിയായ രൂപത്തിലും പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെയും നമ്മുടെ കുടുംബത്തെയും മുഴുവൻ സത്യവിശ്വാസികളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകല്ലാഹു ഖൈർ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം. സൂറത്തു സ്വാഫാത്തിലെ 20-21 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ ശബ്ദലോകത്തെ
6: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം, നരകം, ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ, മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമുക്ക് കാണാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടിപ്പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് 1000 കണക്കിന് വീഡിയോ, ഓഡിയോ, 100 കണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരം ആയിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
11: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. സൂറ ആദിയാത്ത് 1 മുതൽ 11 വരെ.
1: അധ്യായം 100, സൂറത്തുൽ ആദിയാത്ത്, ഓടുന്നവ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 11.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: വൽ ആദിയാത്തി, ഓടുന്നവ തന്നെയാണ്. ദബ്ഹ, കിതച്ച്.
2: വൽ ആദിയാത്തി ദബ്ഹ,
1: കിതച്ച് ശീഘ്രഗതിയിൽ ഓടുന്നവ തന്നെയാണ് സത്യം.
3: വചനം 2.
1: ഫൽ മൂരിയാത്തി, അങ്ങനെ തീ കത്തിക്കുന്നവ, എന്നിട്ട് തീ കത്തിക്കുന്നവ. ഖദ്ഹ, കല്ല് ഉരസിയിട്ട്.
2: ഫൽമൂരിയാത്തി ഖദ്ഹ,
1: അങ്ങനെ കുളമ്പ് കല്ലിൽ ഉരസി തീ പറപ്പിക്കുന്നവ.
3: വചനം 3.
1: ഫൽമുഗീറാത്തി, അങ്ങനെ എന്നിട്ട് ആക്രമണം നടത്തുന്നവ. സുബ്ഹ, പ്രഭാതത്തിൽ.
2: ഫൽമുഗീറാത്തി സുബ്ഹ,
1: അങ്ങനെ പ്രഭാതത്തിൽ ചെന്ന് ആക്രമണം നടത്തുന്നവ.
3: വചനം 4.
1: ഫഅസറുന ബിഹി, എന്നിട്ടു അതിൽ അവ ഇളക്കി വിട്ടു, കിളറിപ്പിച്ചു. നഖഅ, പൊടിപടലം.
2: ഫഅസറുന ബിഹി നഖഅ,
1: എന്നിട്ട് അതിൽ അഥവാ പ്രഭാതത്തിൽ അവ പൊടിപടലം ഇളക്കി വിട്ടു.
3: വചനം 5.
1: ഫവസത്തുന, എന്നിട്ടു അങ്ങനെ അവ മധ്യത്തിൽ ചെന്നു. ബിഹി, അതിൽ. ജമ്അ, സംഘത്തിനു, കൂട്ടത്തിൽ.
2: ഫവസത്തുന ബിഹി ജമ്അ,
1: എന്നിട്ട് അതിൽ അഥവാ പ്രഭാതത്തിൽ അവ ശത്രു സംഘത്തിനു നടുവിൽ പ്രവേശിച്ചു.
0: ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഒത്തിണങ്ങിയ മുന്തിയതരം കുതിരകളെ കൊണ്ട് സത്യം ചെയ്തു പറയുന്നു എന്ന് സാരം. അതിശീഘ്രം കിതച്ചുപാഞ്ഞുകൊണ്ട് ഓട്ടത്തിന്റെ ഊക്കും വേഗതയും നിമിത്തം കാലുകൾ കല്ലിൽ ഉരസി തീപ്പറപ്പിച്ചുകൊണ്ട് ശത്രുക്കൾ എഴുന്നേറ്റ് പുറത്തു വരും മുമ്പായി പ്രഭാതവേളയിൽ തന്നെ അവരുടെ താവളത്തിലെത്തി ആക്രമണം നടത്തിക്കൊണ്ട് അന്തരീക്ഷം പൊടിപടലത്താൽ മൂടുമാറ് ജാഗ്രതയിൽ ശത്രുമധ്യേ കടന്നുചെന്നു പട നടത്തുന്നവ എന്നിങ്ങനെയാണ് കുതിരകളുടെ ഗുണങ്ങളായി അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത്. യന്ത്രീകൃത യുദ്ധസാമഗ്രികൾ പ്രചാരത്തിൽ വരുന്നതുവരെ യുദ്ധരംഗങ്ങളിൽ കുതിരയ്ക്ക് വമ്പിച്ച സ്ഥാനമാണുണ്ടായിരുന്നത്. ധർമ്മസമരങ്ങൾക്ക് കുതിരകളെ സജ്ജമാക്കുന്നതിനും കുതിരപ്പയറ്റുകൾ പരിശീലിപ്പിക്കുന്നതിനും ഇസ്ലാമിൽ വളരെ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾക്കു വേണ്ടി നിങ്ങൾ കഴിയും പ്രകാരം ശക്തിയും കെട്ടിപ്പോഷിപ്പിച്ച കുതിരകളെയും നിങ്ങൾ തയ്യാറാക്കി വെക്കണമെന്നും അതുമൂലം അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾക്ക് ഭീതിപ്പെടുത്താമെന്നും സൂറത്തു അൻഫാൽ 60 അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് സ്മരണീയമാകുന്നു. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അവൻ്റെ വാഗ്ദാനത്തെ സത്യമാക്കിക്കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു കുതിരയെ വല്ലവരും മുടക്കിവെച്ചാൽ അതിന് വയറു നിറക്കുന്നതും ദാഹം തീർക്കുന്നതും അതു കാഷ്ടിക്കുന്നതും മൂത്രിക്കുന്നതുമെല്ലാം തന്നെ ഖിയാമത്തു നാളിൽ അവരുടെ തുലാസിൽ ഉണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അരുളി ചെയ്തിരിക്കുന്നു. ബുഖാരി. അഥവാ അതിനുവേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അതിൻ്റെ ചലനങ്ങൾക്കും അവർക്ക് പുണ്യം ലഭിക്കുമെന്നും അവയെല്ലാം അവരുടെ സൽക്കർമ്മങ്ങളായി ഗണിക്കപ്പെടുമെന്നും താൽപ്പര്യം. ഉത്തമ ഗുണങ്ങളോടുകൂടിയ കുതിരകളെ തയ്യാറാക്കി വെക്കുവാനുള്ള പ്രോത്സാഹനവും കുതിരകളുടെ ഉത്തമ ഗുണങ്ങൾ ഏതൊക്കെയാണെന്നുള്ള സൂചനയും ഈ സത്യവാചകങ്ങളിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് പറയാം. മനുഷ്യൻ്റെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് ഈ സത്യം മുഖേന അള്ളാഹു എടുത്തു കാട്ടുന്നത്. അള്ളാഹു പറയുന്നു.
3: വചനം 6.
1: ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ. ലിറബ്ബിഹി, അവൻ്റെ റബ്ബിനോട്. ലക്കനൂദ്, നന്ദികെട്ടവൻ തന്നെയാണ്.
2: ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലക്കനൂദ്,
1: നിശ്ചയമായും മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ.
3: വചനം 7.
1: വ ഇന്നഹു, നിശ്ചയമായും അവൻ. അലാദാലി, അതിൻ്റെ മേൽ. ലഷഹീദ്, സാക്ഷ്യം വഹിക്കുന്നവൻ തന്നെ.
2: വ ഇന്നഹു അലാദാലിക ലഷഹീദ്,
1: നിശ്ചയമായും അവൻ അതിനു സാക്ഷ്യം നൽകുന്നവനും തന്നെ.
3: വചനം 8.
1: വഇന്നഹു നിശ്ചയമായും അവൻ ലിഹുബ്ബിൽ ഖൈരി നല്ലതിനോടുള്ള സ്നേഹത്തിൽ ലഷദീദ് കഠിനമായവൻ തന്നെ.
2: വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലഷദീദ്
1: നിശ്ചയമായും അവൻ നല്ലതിനോട് അഥവാ ധനത്തോടു സ്നേഹത്തിൽ കാഠിന്യമുള്ളവനും തന്നെയാണ്.
4: മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കി അവന് വേണ്ടുന്ന ആരോഗ്യം ധനം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊടുത്ത് രക്ഷിച്ചു വളർത്തിപ്പോരുന്ന അവന്റെ രക്ഷിതാവാണല്ലോ അല്ലാഹു. അവനെക്കുറിച്ചുള്ള ബോധമോ ഭയപ്പാടോ ഇല്ലാതെ അവന്റെ കൽപ്പനകൾ മാനിക്കാതെ അവന്റെ മുമ്പിൽ തലകുനിക്കാതെ അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയും കൂറുമില്ലാതെ കഴിഞ്ഞുകൂടുകയാണ് മനുഷ്യൻ. അവൻ തന്നെ അതിന് സാക്ഷ്യവും വഹിക്കുന്നുണ്ട്. അവന്റെ സ്ഥിതിഗതികൾ, അവന്റെ വാക്കുകൾ, പ്രവൃത്തികൾ എന്നിവയും അവന്റെ മനസ്സാക്ഷി പോലും അതിന് സാക്ഷിയാണ്. പരപ്രേരണകളും സ്ഥാപിത താൽപര്യങ്ങളും ഒഴിച്ചു നിർത്തി അല്പനേരം അവനൊന്ന് മനസ്സ് തുറന്നു ചിന്തിച്ചു നോക്കിയാൽ അവന്റെ മനസ്സാക്ഷി തന്നെ അവനോടത് തുറന്നു പറയും. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് പകരം ഐഹിക സുഖ സൗകര്യങ്ങളിലാണ് അവന്റെ ശ്രദ്ധ അവൻ കേന്ദ്രീകരിക്കുന്നത്. ധനമാണ് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനായി എന്തു മാർഗവും അവൻ സ്വീകരിക്കും. കിട്ടിയതെല്ലാം സ്വായത്തമാക്കും. കയ്യിലണഞ്ഞത് ചിലവാക്കാൻ കൂട്ടാക്കുകയില്ല. അവിടെയും നന്ദികേടു തന്നെ. ഏഴാം വചനത്തിൽ വഇന്നഹു നിശ്ചയമായും അവൻ എന്ന വാക്കിലെ സർവനാമം അഥവാ ലമീർ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് മനുഷ്യനാണ് എന്ന നിലക്കാണ് മുകളിൽ നാം വിവരിച്ചത്. അള്ളാഹുവാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്നും വരാം. ചില വ്യാഖ്യാതാക്കൾ ആ നിലക്കാണ് ആ വചനം വ്യാഖ്യാനിച്ചിരിക്കുന്നതും. മനുഷ്യന്റെ നന്ദികേടിന് അള്ളാഹു സാക്ഷിയാണ്. അഥവാ അവൻ അതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് എന്നായിരിക്കും അപ്പോൾ സാരം. അൽ ഖൈർ എന്നാൽ നല്ലത്, ഗുണം, ഉത്തമമായത് എന്നൊക്കെ വാക്കർത്ഥമാകുന്നു. ധനം ഒരു നല്ല വസ്തുവായി ഗണിക്കപ്പെടുന്നതുകൊണ്ട് ധനത്തെ അല്ലെങ്കിൽ ധനാധിക്യത്തെ ഉദ്ദേശിച്ചും ആ പദം ഉപയോഗിക്കാറുണ്ട്. സൂറത്തുൽ ബഖറ 180 ഈ അർത്ഥത്തിൽ ആ പദം അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ധനത്തെ മാത്രമല്ല ഇഹത്തിൽ നന്നായി ഗണിക്കപ്പെടുന്ന എല്ലാറ്റിനെയും ഉദ്ദേശിച്ചാണ് അത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വെക്കുന്നതിലും അസാംഗത്യം കാണുന്നില്ല. ആ വചനത്തിന്റെ താൽപ്പര്യം അപ്പോഴും വ്യക്തമാണല്ലോ. അള്ളാഹു ആലം. നന്ദിയില്ലാത്ത മനുഷ്യനെ അള്ളാഹു താക്കീത് ചെയ്യുന്നു.
3: വചനം 9.
1: അഫലാ യഅലമു എന്നാൽ അവൻ അറിയുന്നില്ലേ, അറിഞ്ഞുകൂടെ, ഇദാ ബുഅ്തിറ ഇളക്കി മറിക്കപ്പെട്ടാൽ, പുറത്തെടുക്കപ്പെട്ടാൽ, മാ ഫിൽ ഖുബൂർ ഖബറുകളിലുള്ളത്.
2: അഫലാ യഅലമു ഇദാ ബുഅ്തിറ മാ ഫിൽ ഖുബൂർ
1: എന്നാൽ അവൻ അറിയുന്നില്ലേ ഖബറുകളിലുള്ളത് ഇളക്കി മറിച്ചു പുറത്താക്കപ്പെട്ടാൽ.
3: വചനം 10.
1: വഹസ്സില വരുത്തപ്പെടുകയും വെളിക്കു കൊണ്ടുവരപ്പെടുകയും, മാ ഫി സദൂർ നെഞ്ചുകളിലുള്ളത്, ഹൃദയങ്ങളിലുള്ളത്.
2: വഹുസ്സില മാ ഫി സദൂർ
1: നെഞ്ച് അഥവാ ഹൃദയങ്ങളിലുള്ളത് വെളിക്കു വരുത്തപ്പെടുകയും ചെയ്താൽ അഥവാ എന്തായിരിക്കും അപ്പോൾ അവന്റെ സ്ഥിതി.
3: വചനം 11.
1: ഇന്ന റബ്ബഹും നിശ്ചയമായും അവരുടെ റബ്ബ്, ബിഹിം അവരെപ്പറ്റി, യൗമ ഇദിൻ ആ ദിവസം, ല ഖബീർ സൂക്ഷ്മജ്ഞാനി തന്നെ.
2: ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൻ ല ഖബീർ
1: നിശ്ചയമായും അന്നത്തെ ദിവസം അവരെപ്പറ്റി അവരുടെ റബ്ബ് സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെ.
4: മരണപ്പെട്ടവരെല്ലാം ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ഓരോരുത്തൻ്റെയും ഹൃദയത്തിൽ ഒളിഞ്ഞുകിടപ്പുള്ള വിചാരവികാര രഹസ്യങ്ങളെല്ലാം വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നില്ലേ? അവൻ്റെ ഒരൊറ്റ രഹസ്യവും അന്ന് വെളിക്ക് വരാതിരിക്കയില്ല. എല്ലാം അള്ളാഹു ശരിക്കും സൂക്ഷ്മമായും അറിയുന്നവനാണ്. ഇതവർ ഓർത്തുകൊള്ളട്ടെ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറ ആദിയാത്ത് 1-11.
5: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
6: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
7: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്റിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
8: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
9: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിയിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും കറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
10: പീസ് റേഡിയോ.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ. മുഴുവനായി കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടികളിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 8 ജുസ്ഇന്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം അൽ ഹാഫിൽ മാഹിർ അൽ മുഅക്ലി.
6: بسم الله الرحمن الرحيم.

0: فاصبروا حتى يحكم الله بيننا وهو خير الحاكمين.
1: ما شاء الله, ജസാകും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ 8-ാം ജുസ്ഇന്റെ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ മാഹിർ അൽ മുഅക്കലി.
2: യാ റബ്ബാനൽ ഖാദീർ.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു. പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. തങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് ലോകപ്രശസ്തിയാർജിച്ച, ലോകശ്രദ്ധയാർജിച്ച കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നമ്മൾ കിഡ്സ് ടൈമിൽ കേൾക്കാറുള്ളത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ മുത്തഫഫീനിലെ 18 മുതൽ 36 വരെയുള്ള വചനങ്ങളാണ്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മാഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ മുത്തഫഫീനിലെ 18 മുതൽ 36 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: الحمد لله

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടിവൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു പരിപാടിയുമായിട്ടാണ് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്.
4: നാം തുടർച്ചയായി ഖുർആൻ മനഃപാഠമാക്കാൻ ഒരു ഉപാധിയായി സ്വീകരിക്കുന്ന ഹിഫ്ളുൽ ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
3: ഏറെ പുണ്യമുള്ള വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കുക എന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹിഫ്ളുൽ ഖുർആനുമായി ശ്രോതാക്കളിലേക്ക് എത്തുന്നത്.
4: തീർച്ചയായും ഇന്ന് സൂറത്ത് അഹ്സാബിന്റെ 5-ാം വചനത്തിന്റെ 1-ാം ഭാഗമാണ് നാം മനഃപാഠമായി പഠിക്കുന്നത്.
3: ക്ലാസ് എടുക്കാനായി നമ്മളോടൊപ്പമുള്ളത് ബഹുമാനനായ ഹാഫിൽ ജഅഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു അൽ അഹ്സാബിലെ 4-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ ഇന്ന് 5-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

0: അഞ്ചാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാല്ലാ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് അഹ്സാബിൻ്റെ അഞ്ചാം വചനത്തിൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം മനഃപ്പാഠമായി പഠിച്ചിട്ടുള്ളത്.
2: നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിൽ ജഅഫർ സലഫിയാണ്.
1: സൂറത്ത് അഹ്സാബ് തുടർച്ചയായി നാം മനഃപ്പാഠമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തുടർ ഭാഗങ്ങൾ ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാവുന്നതാണ്.
2: ഇൻഷാല്ലാ.
3: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണ നിയമമനുസരിച്ച് പഠിക്കാനുള്ള അവസരമാണ് അത്തഹ്സീൻ നമുക്കൊരുക്കുന്നത്. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 58-59 വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുശക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 57 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ല നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ കേട്ടുകഴിഞ്ഞത്. ഇന്ന് 58-59 ആയത്തുകളാണ് പഠിക്കുന്നത്.

ഈ ആയത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വഇദ് ഖുൽനദ്ഖുലു, വഇദ് ഖുൽനദ്ഖുലു, ഖാഫ് ഖ, ഈ അക്ഷരങ്ങളുടെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാദിഹിൽ ഖറിയ, ഹാദിഹിൽ ഖറിയത, ഇവിടെ ചില ആളുകളെങ്കിലും ഖറിയത, ഖറിയത, റായിനെ തർഖീഖ് ചെയ്യരുത്, ഖറിയത അല്ല ഖർ, ഖറിയത. ഫകുലൂ മിൻഹ ഹൈസു ശിഅ്തും, ഹൈസു, ഹൈസു അല്ല ഹ, സ, ഹൈസു, ഹ തൊണ്ടയുടെ മധ്യഭാഗം, അതുപോലെ സഇന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം, സീന് ആവരുത്. ഹൈസു ശിഅ്തും, ശിഅ്തും, ശിഅ്തും അല്ല ശിഅ്തും അല്ല ശിഅ്തും. റഗദ, റഗദ, ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗം, റഗ, റഅദ അല്ല റഗദ. റഗദൻ വദ്ഖുലു, തൻവീന് ശേഷം വ വന്നാൽ ഇദ്ഗാം ബിഗുന്ന, റഗദൻ വ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, തൻവീനിനെ വാലേക്ക് ഇദ്ഗാം ചെയ്യണം. റഗദൻ വദ്ഖുലുൽ, വദ് ദാലിനെ ഖൽഖല ചെയ്യണം, വദ്ഖുലുൽ, വദ്ഖുലുൽ ബാബ സുജ്ജദ, നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നിർത്ത, കൂട്ടി ഒതുക്കുമ്പോൾ സുജ്ജദൻ വഖൂലു, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സുജ്ജദൻ വഖൂലു, വഖൂലു ഹിത്തത്തുൻ, ഹിത്ത, തൊണ്ടയുടെ മധ്യഭാഗം ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, ഇത്തുബാഖ് എന്ന സിഫത്ത്. ഹിത്ത, ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും, ഇവിടെ ഹിത്തത്തുൻ തൻവീന് ശേഷം നൂനാണ്, തൻവീനിനെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം, ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും, നഗ്ഫിർ ലക്കും അല്ല നഗ്, ഗൈന് തൊണ്ടയുടെ മുകളിൽ.

باقم حاء محسنين ألا مح محسنين إني أردعت فبدل الذين ظلموا فبدل الذين الذين ألا ذالان ذال أتيقى كلاسيك للم برتيقم بريارن ذالم ثاء وكي فبدل الذين ظلموا ظ ظ ظلموا ظلموا ألا ظ فبدل الذين ظلموا قولا قولا غيرا قولا قولا ألا قاف തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് കാഫ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണത്, അതിൻ്റെ മഖ്റജ് ഖൗലൻ തൻവീന് ശേഷം ഗ ഗൈന് തൊണ്ടയുടെ മുഗൾ ഭാഗം വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കണം. ഖൗലൻ ഗൈറല്ലദീ ഗൈറല്ലദീ ഖീല ലഹും ഖീ ഖീല ലഹും ഫഅൻസൽന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫഅൻസൽന على الذين ظلموا على الذين على الذين ظلموا ظلموا ظلموا الا ضاد هبي ലെറ്റർ ആണ്, ഇസ്തിഇല എന്ന അക്ഷരമാണ്, നാവിന്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. വ വ ظلموا رجزا رج ജീമിനെ ഖൽഖല ചെയ്യണം, ശരിക്കും അത് കേൾക്കണം. رج رجزا من തെൻവീനു ശേഷം മീമ് ഇത് ഗാം ബിഗുന്ന തെൻവീനിനെ മീമിലേക്ക് ഇത് ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചു കൊണ്ട് ഉച്ചരിക്കണം. റിജുസം മിനസ്സമ ഇനി മിനസ്സമായി സമ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും കൂടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ കതിറിൽ നീട്ടണം. മിനസ്സമ بما كانوا يفسقون يفسقون يفسقون അതിൻ്റെ അവസാനത്തിലൊക്കെ മദ് ആരദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഈ രണ്ടായത്തൊന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 58-59 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. തജ്വീദ് നിയമങ്ങളനുസരിച്ചും പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറത്തുൽ ബക്കറയിലെ 58-59 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അത്തഹ്സീൻ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം

0: സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക. കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം. പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം. പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
3: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു പേജ് വീതം മനഃപാഠമാക്കാവുന്ന രൂപത്തിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ മനഃപാഠമാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 499 പേജ്. പാരായണം നിർവഹിക്കുന്നത് സഅദ് അൽ ഗാമിദി.

0: മാഷാല്ലാ. പ്രിയ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കിയത് പേജ് നമ്പർ 499, പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നമ്മൾ ഹറമൈൻ ലൈവ് പ്രോഗ്രാമാണ് കേൾക്കുന്നത്. വിശുദ്ധ മക്കയിലെയും മദീനയിലെയും നിസ്കാരത്തിലെ പാരായണങ്ങളാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ കേൾക്കുന്നത്. ആദ്യം മക്കയിൽ നിന്നും ഫജ്ർ നിസ്കാരത്തിൽ സൂറത്ത് സുമർ പാരായണം ചെയ്യുന്നത് കേൾക്കാം. 53 മുതൽ 75 വരെ ആയത്തുകളാണ് സൂറത്ത് സുമറിൽ നിന്നുള്ളത് നമ്മൾ കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് മെഹർ അൽ മുഅയ്ഖലി.

0: അക്ബർ.
1: മഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോയിൽ മക്കയിലെ ഫജർ നിസ്കാരത്തിൽ സൂറത്ത് സുമർ 53 മുതൽ 75 വരെ വചനങ്ങൾ പാരായണം ചെയ്യുന്നതാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മെഹർ അൽ മുഅയ്ഖലി. ഇനി നമ്മൾ മദീനയിലെ മഗ്‌രിബ് നിസ്കാരത്തിലെ ഖിറാഅത്താണ് കേൾക്കുന്നത്. സൂറത്ത് യൂനുസ് 104 മുതൽ 109 വരെ വചനങ്ങൾ പാരായണം ചെയ്യുന്നത് കേൾക്കാം. പാരായണം ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: الله أكبر
1: الله أكبر.
2: ما شاء الله. മദീനയിലെ മഗ്‌രിബ് നമസ്കാരത്തിൽ ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി പാരായണം ചെയ്ത സൂറത്ത് യൂനുസിലെ 104 മുതൽ 109 വരെ വചനങ്ങളാണ് നമ്മൾ കേട്ടത്.
3: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്ക് പാരായണം. അഷ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇംറാനിലെ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
2: Peace Radio. Tune to reality.

0: തഫ്സീർ അമാനിയുടെ ശബ്ദാവിഷ്കാരം. പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി.
1: വചനം 11.
2: വഇദാ ഖീല, പറയപ്പെട്ടാൽ, ലഹും, അവരോട്, ലാ തുഫ്സിദൂന, നിങ്ങൾ നാശം ഉണ്ടാക്കരുത്, നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, ഫിൽ അർദ്, ഭൂമിയിൽ, അഥവാ നാട്ടിൽ, ഖാലു, അവർ പറയും, ഇന്നമാ നഹ്നു, നിശ്ചയമായും ഞങ്ങൾ ആകുന്നു, നിശ്ചയമായും ഞങ്ങൾ മാത്രം തന്നെയാകുന്നു, മുസ്ലിഹൂന, നന്മയുണ്ടാക്കുന്നവർ, പരിഷ്കർത്താക്കൾ.
3: വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ.
1: അവരോട് നിങ്ങൾ ഭൂമിയിൽ അഥവാ നാട്ടിൽ നാശമുണ്ടാക്കരുത് എന്ന് പറയപ്പെട്ടാൽ അവർ പറയും, നിശ്ചയമായും ഞങ്ങൾ നന്മയുണ്ടാക്കുന്നവർ മാത്രമാകുന്നു എന്ന്. വചനം 12.
2: അല, അല്ല, അല്ലേ, അഥവാ അറിയുക. ഇന്നഹും, നിശ്ചയമായും അവർ, ഹും, അവർ തന്നെ, അൽ മുഫ്സിദൂന, നാശമുണ്ടാക്കുന്നവർ, വലാക്കിൻ, എങ്കിലും, ലാ യഷ്ഉറൂന, അവർ അറിയുന്നില്ല, അവർക്ക് ബോധമുണ്ടാകുന്നില്ല.
3: അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാക്കിൻ ലാ യഷ്ഉറൂൻ.
1: അല്ല, അറിഞ്ഞേക്കുക, നിശ്ചയമായും അവർ തന്നെയാണ് നാശമുണ്ടാക്കുന്നവർ, എങ്കിലും അവർ അറിയുന്നില്ല.
0: 11, 12 എന്നീ വചനങ്ങളുടെ വിശദീകരണം.
4: സത്യനിഷേധം, സത്യവിശ്വാസികളെ കബളിപ്പിക്കൽ, ജനമധ്യേ ആശയക്കുഴപ്പം സൃഷ്ടിക്കൽ, വാക്കിനെതിരായ പ്രവർത്തനം, ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായുള്ള രഹസ്യബന്ധങ്ങൾ എന്നിങ്ങനെ പലതരത്തിലുള്ള അവരുടെ ചെയ്തികളെ ഉദ്ദേശിച്ചാണ് നാട്ടിൽ നാശമുണ്ടാക്കരുതെന്ന് അവരോട് പറയുന്നത്. നാട്ടിൽ രക്തച്ചൊരിച്ചിലും ജീവനാശവും അസമാധാനവും ഉണ്ടാക്കുന്നതാണല്ലോ ഇതെല്ലാം. ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുവാനോ അനുകൂലമായ മറുപടി പോലും പറയുവാനോ ആ കപടന്മാർ തയ്യാറില്ലെന്നു മാത്രമല്ല, തങ്ങൾ ചെയ്യുന്നതെല്ലാം നാട്ടിനു നന്മയും ആവശ്യവുമാണെന്ന് അവകാശപ്പെടുകയായിരിക്കും അവർ ചെയ്യുക. ശത്രുവിഭാഗവുമായുള്ള കൂട്ടുകെട്ടുകൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾക്കും അവർക്കുമിടയിൽ രജ്ഞിപ്പും യോജിപ്പും ഉണ്ടാക്കുകയാണ് എന്നും മറ്റും തങ്ങളുടെ ചെയ്തികളെ അവർ ന്യായീകരിക്കുകയും ചെയ്യും. ഇതെല്ലാം തനി പൊയ് വാക്കുകളാണ്. നാശത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരുമുഖികളായ ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നാട്ടിൽ നാശവും കുഴപ്പവും ഉണ്ടാക്കി തീർക്കുക. ഇതൊന്നും ഗ്രഹിക്കുവാനുള്ള തൻ്റെ ഇടമോ നന്മയും നാശവും തിരിച്ചറിയുവാനുള്ള വിവേകമോ അവർക്കില്ല എന്നൊക്കെയാണ് ഇവരുടെ മറുപടിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതിൻ്റെ സാരം. ഇവിടെയും മറ്റു പല സ്ഥലങ്ങളിലും കപടവിശ്വാസികളുടേതായി അള്ളാഹു പ്രസ്താവിച്ച ലക്ഷണങ്ങളും സ്വഭാവങ്ങളും മുഴുവനുമോ ഏതാനുമോ ഒത്തിണങ്ങിയ മുസ്ലിം നാമധാരികളുടെ എണ്ണം കാലം ചെല്ലും തോറും ഇക്കാലത്ത് വിശേഷിച്ചും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം കുടുംബത്തിലും സമുദായത്തിലും പിറന്നു വളർന്നവരായതുകൊണ്ട് തങ്ങൾ മുസ്ലിങ്ങളല്ലെന്ന് തുറന്നു പറയുവാൻ അവർക്ക് മടിയോ ധൈര്യക്കുറവോ ഉണ്ടായിരിക്കും. വേണമെങ്കിൽ തങ്ങൾ മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും ഗുണകാംക്ഷികളും സമുദായോദ്ധാരകന്മാരുമാണെന്ന് നടിക്കുകയും ചെയ്യും. ഇസ്ലാമിനെ തുരങ്കം വെക്കുന്ന നിരീശ്വര നിർമ്മത യുക്തിവാദികളും ഭൗതിക താൽപ്പര്യങ്ങളുമായിരിക്കും അവരുടെ യഥാർത്ഥ കൈമുതൽ. മുസ്ലിം ബഹുജനങ്ങളിൽ നിന്ന് അവരറിയാതെ അവരുടെ വിശ്വാസവും മതഭക്തിയും നശിപ്പിച്ചുകൊണ്ട് പുരോഗമനത്തിൻ്റെ പേരിൽ കാലത്തിനൊത്ത കോലം കെട്ടിക്കുകയായിരിക്കും അവരുടെ ലക്ഷ്യം. സത്യവിശ്വാസികൾ ഇത്തരക്കാരെ ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളേക്കാൾ സൂക്ഷിച്ചിരിക്കേണ്ടതാകുന്നു. വല്ലാഹുൽ മുസ്തആൻ.
1: വചനം 13.
2: വഇദാ ഖീല, പറയപ്പെട്ടാൽ, ലഹും, അവരോട്, ആമിനു, നിങ്ങൾ വിശ്വസിക്കുവിൻ, കമാ ആമന, വിശ്വസിച്ചതുപോലെ, അന്നാസു, മനുഷ്യർ, ഖാലു, അവർ പറയും, പറയുകയായി, അൽ മുഅ്മിനൂന,

ഞങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കുമോ? കമാ ആമന, വിശ്വസിച്ചതുപോലെ. അസ്സുഫഹാഉ, ഭോഷന്മാർ. അല, അല്ല, അല്ലേ അറിയുക. ഇന്നഹും ഹും, നിശ്ചയമായും അവർ തന്നെ. അസ്സുഫഹാഉ, ഭോഷന്മാർ. വലാക്കിൻ, എങ്കിലും. ലാ യഅലമൂന, അവർ അറിയുന്നില്ല.

0: മനുഷ്യർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും, ഭോഷന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? അല്ല, അറിയുക, നിശ്ചയമായും അവർ തന്നെയാണ് ഭോഷന്മാർ. എങ്കിലും അവർക്ക് അറിഞ്ഞുകൂടാ. വചനം 14.
1: വഇദാ ലഖു, അവർ കണ്ടുമുട്ടിയാൽ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, കാലു, അവർ പറയും, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വഇദാ ഖലൗ, അവർ ഒഴിവായാൽ അഥവാ തനിച്ചായാൽ, ഇലാ ഷയാത്തീനിഹിം, അവരുടെ പിശാചുകളിലേക്ക്, ആലു, അവർ പറയും, ഇന്ന, നിശ്ചയമായും ഞങ്ങൾ, മഅക്കും, നിങ്ങളുടെ കൂടെയാണ്. ഇന്നമാ നഹ്നു, നിശ്ചയമായും ഞങ്ങൾ മാത്രം തന്നെയാകുന്നു, മുസ്തഹ്സിഊന, പരിഹസിക്കുന്നവർ.

0: വിശ്വസിച്ചവരെ അവർ കണ്ടുമുട്ടിയാൽ അവർ പറയും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ തങ്ങളുടെ പിശാചുക്കളിലേക്ക് ചെന്ന് തനിച്ചായാൽ അവർ പറയുകയും ചെയ്യും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുന്നവർ മാത്രമാകുന്നു. വചനം 15.
1: അല്ലാഹു യസ്തഹ്സിഉ പരിഹസിക്കുന്നു, പരിഹസിക്കും, ബിഹിം അവരെ, വയമുദ്ദുഹും അവരെ നീട്ടി ഇടുകയും ചെയ്യും, അഥവാ അവരെ നീട്ടി അയച്ച് ഇടുകയും ചെയ്യും, ഫീ തുഗ്യാനിഹിം അവരുടെ അതിരു കവിയലിൽ, അഥവാ ധിക്കാരത്തിൽ, യഅമഹൂന അവർ അന്ധാളിച്ച് അലഞ്ഞു നടക്കുമാറ്, അഥവാ അവർ അന്തം വിട്ട് അലഞ്ഞു നടക്കുമാറ്.
2: അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ.
0: അല്ലാഹു അവരെ പരിഹസിക്കുന്നു, അവരുടെ അതിരി കവിച്ചലിൽ അന്തം വിട്ട് അലഞ്ഞു നടക്കുമാർ അവരെ അയച്ചു വിടുകയും ചെയ്യുന്നു. വചനം 16.
1: ഉലായിക അക്കൂട്ടർ, അല്ലദീന യാതൊരുവരാണ്, ഷ്തറൗ അവർ വിലക്ക് വാങ്ങി, അദ്ദലാലത ദുർമാർഗം, ബിൽഹുദ സന്മാർഗത്തിന് പകരം, ഫമാ റബിഹത്ത് എന്നിട്ട് ലാഭകരമായില്ല, തിജാറത്തുഹും അവരുടെ കച്ചവടം, വമാക്കാനു അവർ ആയതുമില്ല, മുഹ്തദീന നേർമാർഗം പ്രാപിച്ചവർ.

0: അക്കൂട്ടർ സന്മാർഗത്തിനു പകരം ദുർമാർഗം വിലക്ക് വാങ്ങിയിട്ടുള്ളവരത്രേ. എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമായില്ല, അവർ ഉദ്ദിഷ്ടമാർഗം പ്രാപിച്ചതുമില്ല.
1: 13 മുതൽ 16 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം.
2: ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുണ്ടെന്നും മുസ്ലിങ്ങളാണെന്നുമൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ പ്രവർത്തനങ്ങളും നടപടിയുമാണെങ്കിൽ അതിന് ഘടകവിരുദ്ധവുമാണ്. നിങ്ങൾ പറയുന്നത് നേരാണെങ്കിൽ ഈ നില മാറ്റി യഥാർത്ഥ സത്യവിശ്വാസികൾ വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസം നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് എന്നൊക്കെയാണ്. ആമിനു കമ ആമനന്നാസ്, മനുഷ്യർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവീൻ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം. ഇവിടെ മനുഷ്യർ എന്നു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു കഴിഞ്ഞ സത്യവിശ്വാസികളെപ്പറ്റിയാണെന്ന് വ്യക്തമാണ്. അവരെപ്പറ്റി മനുഷ്യർ എന്നു പറഞ്ഞതിൽ അവരാണ് യഥാർത്ഥ മനുഷ്യർ. അവരെപ്പോലെ നിങ്ങളും മനുഷ്യത്വ ഗുണമുള്ളവരാകേണ്ടതാണ്. നിങ്ങളുടെ ഈ നിലപാട് മനുഷ്യത്വത്തിന് യോജിച്ചതല്ല എന്നൊക്കെ ചില സൂചനകൾ അടങ്ങിയിരിക്കുന്നത് കാണാം. അല്ലാഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉൾപ്പെടുന്ന അതേ സത്യവിശ്വാസികളെപ്പറ്റി തന്നെയാണ് കപടവിശ്വാസികൾ ഭോഷന്മാർ എന്ന് വിശേഷിപ്പിച്ചതും. അവരൊക്കെ തനി ഭോഷന്മാരായതുകൊണ്ടാണ് അത്രത്തോളം ആ വിശ്വാസത്തിൽ ലയിക്കുവാൻ കാരണം. ഞങ്ങൾ അതിനുമാത്രം അധപ്പതിച്ചിട്ടില്ല. അവരെപ്പോലെയുള്ള വിശ്വാസം സ്വീകരിക്കുവാൻ ഞങ്ങളെ കിട്ടുകയില്ല എന്നൊക്കെയാണ് മറുപടിയിൽ അവർ വ്യംഗ്യമായി സൂചിപ്പിക്കുന്നത്. വാസ്തവം നേരെ മറിച്ചാണുള്ളത്. യഥാർത്ഥ ഭോഷന്മാർ അവരല്ലാതെ മറ്റാരുമല്ല. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള തൻ്റെ ഇടവും വിവേകവും അവർക്കില്ല എന്ന് അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നു. ഇരുമുഖന്മാരാണല്ലോ കപടവിശ്വാസികൾ. സത്യവിശ്വാസികളുടെ അടുക്കൽ വരുമ്പോൾ തങ്ങളും സത്യവിശ്വാസികളാണെന്നോണം അഭിനയിക്കും. മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്തലും ഗനീമത്ത് അഥവാ യുദ്ധത്തിൽ ലഭിച്ചേക്കാവുന്ന സ്വത്തുക്കൾ മുതലായവയിൽ പങ്ക് ലഭിക്കലുമാണ് അവരുടെ ലക്ഷ്യം. അവിടം വിട്ട് തങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും അടുക്കൽ ചെല്ലുമ്പോൾ ഉള്ളിലിരിപ്പ് അവരോട് തുറന്നു പറയുകയും ചെയ്യും. ഞങ്ങൾ മുസ്ലിങ്ങളുമായി പെരുമാറുന്നത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പക്ഷക്കാർ തന്നെയാകുന്നു. പരിഹാസത്തിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ സമീപിക്കുന്നത്. നിങ്ങളുടെ നന്മയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ. ഇതിനെപ്പറ്റിയാണ് 14 വചനത്തിൽ പ്രസ്താവിക്കുന്നത്. അവരുടെ ഈ പരിഹാസത്തെ അല്ലാഹു വെറുതെ വിടുവാൻ പോകുന്നില്ല എന്ന് 15 വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇഹത്തിലും പരത്തിലും അല്ലാഹു അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും തന്നെ ചെയ്യും. തൽക്കാലം അവരുടെ ഇഷ്ടം പോലെ മതിമറന്നു നടക്കട്ടെ എന്നു വെച്ച് അവരെ അയച്ചു വിടുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് നടപടിയെടുക്കുന്നില്ല. അല്ലാഹുവിൻ്റെ പിടിയിലൊതുങ്ങാതെ രക്ഷപ്പെടുവാൻ അവർക്ക് കഴിയുകയില്ല.
3: ഷയാത്വീനുഹും അഥവാ അവരുടെ പിശാചുക്കൾ എന്നു പറഞ്ഞത് ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളായ യഹൂദികളിലും ഷിർക്കിൻ്റെ നേതാക്കളിലുമുള്ള അവരുടെ സുഹൃത്തുക്കളും വേഴ്ചക്കാരുമാകുന്നു. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം അഥവാ അല്ലാഹു അവരെ പരിഹസിക്കും എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവരുടെ പരിഹാസ പ്രവർത്തനങ്ങളുടെ പേരിൽ ശിക്ഷാ നടപടി എടുക്കുമെന്നത്രേ. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലഹ അഥവാ ഒരു തിന്മയുടെ പ്രതിഫലം അതുപോലെയുള്ള ഒരു തിന്മയാകുന്നു. 42:40 വചനം. കുറ്റത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ പേരിലുള്ള ശിക്ഷാ നടപടി എന്നു സാരം. കൈവശമുള്ള ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു സ്വീകരിക്കുന്നതിനാണ് വിലക്ക് വാങ്ങുക എന്നും കച്ചവടം നടത്തുക എന്നും പറയുന്നത്. ഇങ്ങോട്ട് പകരം ലഭിക്കുന്ന വസ്തു അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ ലാഭകരമോ പ്രയോജനകരമോ ആണെന്ന് കാണുമ്പോഴാണ് ക്രയവിക്രയം സ്വാഭാവികമായി ഉണ്ടാകാറുള്ളത്. ചുരുങ്ങിയ പക്ഷം അങ്ങോട്ട് കൊടുത്തതും ഇങ്ങോട്ട് ലഭിച്ചതും സമവില കണക്കാക്കപ്പെടുന്നതെങ്കിലുമായിരിക്കണം. അല്ലാത്ത പക്ഷം ആ കച്ചവടം നഷ്ടകരമായിത്തീരുന്നു. മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവടം ലാഭകരമായില്ലെന്ന് മാത്രമല്ല, ഇറക്കിയ മൂലധനം രക്ഷപ്പെട്ടു കിട്ടുക പോലും ഉണ്ടായില്ല, അതും നഷ്ടപ്പെടുകയാണുണ്ടായത്. ഖത്താദ റഹിമഹുള്ള പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടതുപോലെ, സന്മാർഗത്തിൽ നിന്ന് ദുർമാർഗത്തിലേക്കും, യോജിപ്പിൽ നിന്ന് ഭിന്നിപ്പിലേക്കും, അഭയത്തിൽ നിന്ന് ഭയത്തിലേക്കും, സദാചാരത്തിൽ നിന്ന് ദുരാചാരത്തിലേക്കും വഴുതിപ്പോകുകയാണവർ ചെയ്തത്. നല്ലതും ചീത്തയും തിരിച്ചറിയുവാനും അന്വേഷിക്കുവാനുമുള്ള ബുദ്ധിയും ചിന്താശക്തിയും അല്ലാഹു മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് റസൂലിനെ അയച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം മുഖാമുഖമായി അവരെ സത്യത്തിലേക്ക് ക്ഷണിച്ചു. ലക്ഷ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും വിവരിച്ചുകൊണ്ടുള്ള ഒരു വേദഗ്രന്ഥം അവരുടെ മുമ്പിൽ തുറന്നുവെക്കുകയും ചെയ്തു. മനസ്സിരിപ്പ് എന്തുതന്നെയായിരുന്നാലും അതിൽ തങ്ങൾക്കുള്ള വിശ്വാസം വാഗ്മൂലം അവർ രേഖപ്പെടുത്തുകയും സന്ദർഭം വരുമ്പോൾ അതാവർത്തിച്ചും അഭിനയിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സന്മാർഗമാകുന്ന മൂലധനം അവർക്ക് കൈവന്നു. അതവർ ഉപയോഗപ്പെടുത്തുകയോ വളർത്തുകയോ അല്ല, അതിനെ പുറംതള്ളുകയും പകരം കൽപ്പിച്ചു കൂട്ടി ദുർമാർഗം ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. ഇതാണ് അവർ ചെയ്ത കച്ചവടം. സന്മാർഗം എന്തെന്നറിയാതെ അല്ലെങ്കിൽ അത് പ്രാപിക്കുവാൻ അവസരം കിട്ടാതെ ദുർമാർഗത്തിൽ പതിച്ചവരാണവർ. കൈവന്ന ശേഷം അത് വലിച്ചെറിയുകയാണ് അവർ ചെയ്തത്.
4: പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു സോഫാത്തിലെ 17 മുതൽ 19 കൂടിയ വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم أوآباؤنا الأولون قل نعم وأنتم داخرون

സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സൂറത്തു സ്വാഫാത്തിലെ 17-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ആ വചനവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണോ എന്ന് ചോദിക്കുന്ന അവർ മറ്റു ചില സന്ദർഭങ്ങളിൽ പറയാറുള്ളത്, എങ്കിൽ ആ പൂർവ്വപിതാക്കന്മാരെ ഒന്ന് കൊണ്ടുവരുവീൻ എന്നാണ്. അതാണ് സൂറത്തുൽ ജാസിയയിലെ 25-ാമത്തെ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ ആ ചോദ്യം തന്നെ അസ്ഥാനത്താണ്. കാരണം പ്രവാചകന്മാർ അഖിലവും എടുത്തുപറഞ്ഞ പരലോകവിശ്വാസം, മരണശേഷമൊരു ജീവിതമുണ്ടെന്ന കാര്യം, അത് ഇഹലോകത്തല്ല സംഭവിക്കുക. ഒരാൾ മരിച്ച് ആ മരണത്തിന് ശേഷം വീണ്ടും സൃഷ്ടിക്കപ്പെടും, ഒരു പുനഃസൃഷ്ടി ഉണ്ടാകുമെന്ന് പറയുന്നത് ദുനിയാവിൽ വച്ചല്ല. പക്ഷേ ഇവരുടെ ചോദ്യത്തിൽ അവർ പലപ്പോഴും പറയാറുണ്ട്, ഖുർആനിൽ തന്നെ മറ്റു ചില സൂറത്തുകൾ ആയത്തുകളിൽ കാണാൻ സാധിക്കും, എങ്കിലൊന്ന് കൊണ്ടുവരുവീൻ ഞങ്ങളുടെ പൂർവികന്മാരെ. അതാണ് നേരത്തെ ജാസിയ സൂറത്തിൽ പറഞ്ഞത്,

0: അവർ പറഞ്ഞു, തൂബി ആബാഇന, ഞങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ കൊണ്ടുവരുവീൻ. അവരുദ്ദേശിക്കുന്നത് ഞങ്ങളുടെ മുമ്പിലേക്ക്, ഈ ദുനിയാവിലേക്ക് അവരെ ഒന്ന് കൊണ്ടുവരുവീൻ. എത്രയോ മുമ്പ് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരെയൊക്കെ കൊണ്ടുവന്നു തരുവീൻ. ഇൻ കുന്തും സ്വാദിഖീൻ, മരണശേഷമൊരു ജീവിതമുണ്ടെന്ന് നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ എന്നാണ് വാദം. അപ്പോ അത് തീർത്തും വിഡ്ഢിത്തരമാണ് അവരുടെ ആ വാദവും ആ സംസാരവുമെന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മാത്രമല്ല അവർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീന ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅ്ലൂം. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം സൂറത്തുൽ വാഖിയയിൽ കാണാം. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും വരുമോ എന്ന് ഇവിടെ ചോദിച്ചതുപോലെ തന്നെ അവിടെയും ചോദിച്ചിട്ടുണ്ട്. അതിന് അല്ലാഹു കൊടുക്കുന്ന മറുപടി, ഖുൽ നബിയെ പറയുക, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, പൂർവ പിതാക്കന്മാരും മാത്രമല്ല അവസാനകാലക്കാരും, ലമജ്മൂഊൻ, ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെയാകുന്നു. അതെന്നാണ്? ഈ ദുനിയാവിലല്ല, ഇലാ മീഖാതി യൗമിൻ മഅ്ലൂം, ഒരു നിർണിതമായ ദിവസത്തിൽ, അഥവാ പരലോകത്ത് ഖിയാമത്ത് നാളിൽ. അതാണ് സൂറത്തുൽ വാഖിയയിലെ 49-50 വചനത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞത്. തുടർന്ന് 18-ാമത്തെ വചനം, ഖുൽ നഅം വ അൻതും ദാഖിറൂൻ, അവരുടെ ചോദ്യം ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്നാണ് അള്ളാഹുവിന്റെ മറുപടി. ഖുൽ നബിയെ പറയുക, നഅം, അതെ എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. പക്ഷേ വ അൻതും, നിങ്ങൾ, ദാഖിറൂൻ, ഇവിടെയുള്ള വലിയ ആളുകളാണെന്ന ഭാവത്തിലുള്ള ആ നടത്തമുണ്ടല്ലോ, നിങ്ങളുടെ ധിക്കാരപരമായ സംസാരവും ധിക്കാരപരമായ ജീവിതവും ഞങ്ങളാണ് കേമന്മാർ എന്ന ഭാവവും, ഇതല്ല പരലോകത്തുണ്ടാവുക. അതാണ് വ അൻതും, നിങ്ങൾ, ദാഖിറൂൻ, നിന്ദ്യരായിട്ടാണ്, അപമാനിതരായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ദഹറ യദ്ഖറു ദഖ്റൻ എന്നാണ് ആ പദം. ദഖറ എന്ന് പറഞ്ഞാൽ നിന്ദ്യനായി, അപമാനിതനായി എന്നാണ്. അതിൽ നിന്നാണ് ദാഖിറൂൻ, അതിൻ്റെ ബഹുവചനമാണ്, ദാഖിർ എന്നതിൻ്റെ ബഹുവചനമാണ് ദാഖിറൂൻ, അപമാനിതർ. യഥാർത്ഥത്തിൽ വിശ്വാസികളെ കണ്ടുകൊണ്ട് വിശ്വാസികളെക്കുറിച്ച് ഭൗതികന്മാരായ ആളുകൾ പറയാറുള്ളത്, ഇവർ ലോകം തിരിയാത്തവരാണ്, ഇവർ ഒരു പ്രതാപവുമില്ലാത്തവരാണ്, ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന രൂപത്തിലാണ്. സത്യത്തിൽ ആരാണ് പ്രതാപവാന്മാർ, ആരാണ് ഇസ്സത്തുള്ളവർ, ആർക്കാണ് സത്യത്തിൽ യഥാർത്ഥമായ അഭിമാനമുള്ളതെന്നത് ഖിയാമത്ത് നാളിൽ തിരിച്ചറിയുമെന്നും ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യബ്അസുക്കുമുല്ലാഹു അസ്സ വജല്ല ഹാലത്ത കൗനിക്കും ദാഹിരീൻ, അള്ളാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക അപമാനിതരായിട്ടായിരിക്കും, അഥവാ അദില്ലാ സ്വാഗിരീന, നിന്ദ്യന്മാരായി, ഏറ്റവും താഴ്ന്നവരായ നിലയിൽ. വഹാദ കമ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിദാലിക റജുൽ അല്ലദീ നസലത്ത് ഫീഹിൽ ആയാത്തുൽ ഖവാതീം മിൻ സൂറത്തി യാസീൻ. ഒരു മനുഷ്യന്റെ കാര്യത്തിലാണ് സൂറത്ത് യാസീനിലെ ചില വചനങ്ങൾ അവതരിപ്പിച്ചതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ആ പറഞ്ഞ ആ മനുഷ്യന്റെ കാര്യമാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. എന്താണ് ആ മനുഷ്യന്റെ കാര്യം? സൂറത്ത് യാസീനിലെ ചില ആയത്തിറങ്ങിയപ്പോൾ ഒരു എല്ലിന്റെ കഷ്ണമെടുത്ത് അത് പൊടിച്ച് പൊടിയാക്കിയിട്ട് തന്റെ കയ്യിൽ വെച്ച് ആ മനുഷ്യൻ പറഞ്ഞു, എന്ത്? അയുഹ്യില്ലാഹു ഹാദാ ബഅദമാ അറം, ഈ എല്ല്, ഈ നുരുമ്പിയ എല്ലുകളാണോ അല്ല വീണ്ടും ജീവിപ്പിക്കുമെന്ന് പറയുന്നത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം യുമീതുക് സുമ്മ യുഹ്യീക് സുമ്മ യുദ്ഖിലുക ജഹന്നം, അല്ലാഹു നിന്നെ മരിപ്പിക്കും, പിന്നെ അല്ലാഹു ജീവിപ്പിക്കും, വീണ്ടും അല്ലാഹു ജീവിപ്പിക്കും, സുമ്മ യുദ്ഖിലുക ജഹന്നം, പിന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഈ വചനം ഓതി. അവലം യറൽ ഇൻസാനു അന്ന ഖലഖനാഹു മിൻ നുത്ഫതിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ.
1: മനുഷ്യൻ കാണുന്നില്ലേ, തീർച്ചയായും ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ടവൻ തർക്കിക്കുന്നവനായി മാറിയിരിക്കുന്നു. ഫഇദാ ഹുവ ഖസീമും മുബീൻ. എത്ര അർത്ഥവത്താണ്, എത്ര ചിന്തോദ്ദീപകമാണ് ഈ വചനം. വളരെ നിസ്സാരനായ മനുഷ്യനാണ് അള്ളാഹുവിനെക്കുറിച്ച്, മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച്, മതപരമായ അധ്യാപനങ്ങളെക്കുറിച്ച് പരിഹാസപൂർവ്വം സംസാരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വദറബലന മസലൻ വനസിയ ഖൽഖ. നേരത്തെ മറ്റൊരു വചനത്തിന്റെ വ്യാഖ്യാനത്തിലും ഈ വചനം എടുത്തു പറയുകയുണ്ടായി. അവൻ നമുക്ക് ഉദാഹരണം പറയുന്നു, സ്വന്തം സൃഷ്ടിപ്പാകട്ടെ അവൻ വിസ്മരിക്കുകയും ചെയ്യുന്നു. ആ വചനത്തിന്റെ അവസാനം വരെ പ്രവാചകൻ ഓതിക്കേൾപ്പിക്കുകയുണ്ടായി. മറ്റൊന്ന്, ഈ വചനം കുൽ, നബിയെ പറയുക, നഅം, അതെ, ഹാദിഹി ലിത്തസ്ദീഖി. അള്ളാഹു ഇവിടെ അതെ എന്ന് പറഞ്ഞത് സത്യമായും സംഭവിക്കും, മരണശേഷം നിങ്ങളെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെയും എന്നു വേണ്ട, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, ഒരു സംശയവും വേണ്ട എന്ന അർത്ഥത്തിലാണ് നഅം എന്ന് പറഞ്ഞതെന്ന് അല്ലാമ ഉസൈമീൻ റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. യഅനി അന്നക്കും നഅം അന്നക്കും സതുബ്അസൂന യൗമൽ ഖിയാമ, നിങ്ങൾ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ബഅദ അൻ കുൻതും തുറാബൻ വഇലാമ, നിങ്ങൾ എല്ലും മണ്ണുമായതിനു ശേഷം. വലാക്കിന്നക്കും ലാ തുബ്അസൂൻ, പക്ഷേ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല. കമാ അൻതും അലൈഹി ഫിദ്ദുനിയാ ഫീ ഇസ്സത്തിൻ വതറഫിൻ, നിങ്ങളിപ്പോഴുള്ള പ്രതാപമുണ്ടല്ലോ, സുഗലോലുപതയുണ്ടല്ലോ, ആ സുഗലോലുപതയിലും പ്രതാപത്തിലുമല്ല നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ബൽ വ അൻതും ദാഖിറൂൻ, അപമാനിതരായ രൂപത്തിൽ. സാഗിറൂൻ, നിന്ദ്യരായ രൂപത്തിലാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അതാണ് ആ വചനം അറിയിക്കുന്നത്. വദ്ദുഖൂറു ബിമഅനാ അസ്സിഗാർ വദ്ദുല്ല്. ദുഖൂർ എന്ന് പറഞ്ഞാൽ നിന്ദ്യത, അപമാനം എന്നൊക്കെയാണ് അർത്ഥം. യഅനി അന്നഹും യുബഅസൂന യൗമൽ ഖിയാമ അലാ വജ്ഹി സ്സിഗാരി ലാ അലാ മാ കാനൂ അലൈഹി ഫിദ്ദുനിയാ കമാ ഖാല തആല. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, മതത്തെ നിഷേധിക്കുന്ന, പരലോകത്തെ കളവാക്കുന്ന ആളുകളുണ്ടല്ലോ, വലിയ ഖേമന്മാരായി നടിക്കുന്ന ആളുകൾ, അവർ ഇന്നുള്ള അവസ്ഥയിലല്ല പരലോകത്തവരെ കാണാൻ സാധിക്കുക. സൂറത്ത് ഷൂറയിലെ 45-ാമത്തെ വചനത്തിന് കാണാം, വതറാഹും യുഅറദൂന അലൈഹാ ഖാശിഈന മിനദ്ദുൽ യാദുറൂന മിൻ ത്വർഫിൻ ഖഫി. വതറാഹും, അവരെ നിങ്ങൾക്ക് കാണാം, യുഅറദൂന അലൈഹാ, നരകത്തിങ്കൽ ഹാജറാക്കപ്പെടുമ്പോൾ, പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ, എങ്ങനെ, ഖാശിഈൻ, തല താഴ്ത്തിയവരായ നിലയിൽ, മിനദ്ദുല്ലി, അപമാനത്താൽ, യൻദുറൂന മിൻ ത്വർഫിൻ ഖഫി, വളരെ നേർത്ത ഒരു നോട്ടം, കണ്ണ് താഴ്ത്തിയ ഒരു നോട്ടമായിരിക്കും അവർ നോക്കുക എന്ന് പറഞ്ഞാൽ, അപമാനഭാരം കൊണ്ട് തല നിവർത്താൻ പോലും അവർക്ക് സാധ്യമാവുകയില്ല. അത്തരം ദുരവസ്ഥയെ തൊട്ട് വിശ്വാസികളായ നമ്മെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അന്നൽ മുഅ്മിനീന ബിദാലിക്, എന്നാൽ വിശ്വാസികളാകട്ടെ, യുഹ്ശറൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ ഒരുമിച്ച് കൂട്ടപ്പെടും. അഇസ്സ, അഇസ്സതൻ, വളരെ പ്രതാപവാന്മാരായ നിലയിൽ. വവജുഹുഹു അന്നഹു കാന ജസാഉ ഹാഉലാഇൽ മുകദ്ദിബീന അന്നഹും യുഹ്ശറൂന അലാ വജ്ഹി സ്സിഗാരി വദ്ദില്ലി വ അന്നൽ അക്സ യകൂനു ബിൽ അക്സ്. ലേ, ഇവിടെ പ്രതാപം നടിച്ച, ധിക്കാരം കാണിച്ച, അഹങ്കാരം കാണിച്ച ആളുകൾ പരലോകത്ത് അവർ ഏറ്റവും നിന്ദ്യന്മാരായിരിക്കും. എന്നാൽ ഇവിടെ വളരെ വിനയത്തോടുകൂടി, എളിമയോടുകൂടി, താഴ്മയോടുകൂടി ജീവിച്ച ആളുകൾ നാളെ പരലോകത്ത് ഏറ്റവും പ്രതാപവാന്മാരായിരിക്കുമെന്നും ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു. അതുകൊണ്ട് ആ വചനം ഖുൽ നഅം വ അൻതും ദാഖിറൂൻ, നബിയെ പറയുക, അതെ, തീർച്ചയായും എന്നർത്ഥം. മരണശേഷം ഒരു ജീവിതമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്
0: എന്ന് പറയുന്നു. തുടർന്ന് പറയുന്നു, അൻതും നിങ്ങൾ, ദാഹിറൂൻ അപമാനിതരായിരിക്കും, നിന്ദ്യന്മാരായിരിക്കും. തുടർന്ന് പതിനാറാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്ന കാര്യം, പത്തൊമ്പതാമത്തെ വചനത്തിൽ,
2: ഫഇന്നമാ ഹിയ സജ്റതു വാഹിദതു ഫഇദാഹും യൻദുറൂൻ. ഫഇന്നമാ ഹിയ,
0: എന്നാൽ തീർച്ചയായും അത്, സജ്റതുൻ ഘോരമായൊരു ശബ്ദമായിരിക്കും, വാഹിദ ഒരൊറ്റ ശബ്ദം, ഒരു അട്ടഹാസം. ഫഇദാഹും, അപ്പോൾ അവർ, യൻദുറൂൻ നോക്കുന്നവരായിരിക്കും. അഥവാ സത്യനിഷേധികൾ നിഷേധിക്കുന്ന മരണശേഷമുള്ള ജീവിതം അല്ലെങ്കിൽ ഖിയാമത്ത് നാള് അതെങ്ങനെയാണ് സംഭവിക്കുക എന്നാണ് ഈ വചനത്തിൽ അല്ലാഹ് വ്യക്തമാക്കുന്നത്. മറ്റു പല വചനങ്ങളിലും വളരെ വിശദമായി തന്നെ അതിൻ്റെ സംഭവ്യതയെക്കുറിച്ച് അല്ലാഹു എടുത്തു പറഞ്ഞേ കാണാൻ സാധിക്കും. ഇതിൽ ഫഇന്നമാഹിയ, എന്നാൽ തീർച്ചയായും അത്, സജ്റത്തുൻ, സജറ എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചു എന്നാണ്, അതിനാണ് സജ്റത്ത് എന്ന പദം വരുന്നത്. ഘോരമായ ശബ്ദം, അട്ടഹാസം, അതൊരു ഘോരമായ ശബ്ദമായിരിക്കും. വാഹിദ, ഒരൊറ്റ ശബ്ദം. ആ വാഹിദത്ത് എന്നത് അതിൻ്റെ വിശേഷണമായി പറഞ്ഞത് അതിന് ശക്തി കൂട്ടാൻ വേണ്ടിയാണ്, ശക്തമായ ശബ്ദം എന്നർത്ഥത്തിലാണ്. ഫഇദാഹും, അപ്പോൾ അവർ, ഈ ദിവസത്തെ നിഷേധിക്കുന്നവർ, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവർ, അതാണ് ഫഇദാഹും, അവർ, യൻദുറൂൻ നോക്കുന്നവരായിരിക്കും. വൽ മുറാദു ബിസ്സജ്റ അസ്സൈഹത്തു സാനിയ വൻ നഫ്ഖത്തു സാനിയ. മുഫസ്സിറീങ്ങൾ പറയുന്നു, ഈ സജ്റത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഘോരമായ ശബ്ദമായിരിക്കും, അഥവാ രണ്ടാമത്തെ കാഹളത്തിൽ ഊത്തായിരിക്കും.
2: وَنُفِخَ فِي الصُّورِ فَصَعِقَ مَنْ فِي السَّمَاوَاتِ وَمَنْ فِي الْأَرْضِ.
0: സൂറത്ത് സുമറിൽ കാണാം, കാഹളത്തിൽ ഊതപ്പെടും.
2: فَصَعِقَ مَنْ فِي السَّمَاوَاتِ وَمَنْ فِي الْأَرْضِ.
0: അപ്പോൾ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ ബോധരഹിതരായി വീഴും, മരിച്ചു വീഴും.
2: إِلَّا مَنْ شَاءَ اللَّهُ.
0: അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. തുടർന്ന് പറയുന്നു,
2: ثم نفخ فيه اخرى فاذا هم قيام ينظرون.
0: ثم പിന്നെ, نفخ فيه اخرى, അതിൽ മറ്റൊരു ഊത്തുകൂടി ഊതപ്പെടും. فاذا هم, അപ്പോൾ അവർ,
2: قيام ينظرون,
0: എഴുന്നേറ്റ് നോക്കുന്നവരായിരിക്കും. ഈ പറഞ്ഞ അന്ന ലമീറ യർജു ഇല ജമീഇൽ ഖലായിഖി, അവിടെ പറഞ്ഞ അവർ എന്ന് പറയുന്നത് എല്ലാ സൃഷ്ടികളും. വൽ
2: വാഖിഉ അന്ന ജമീഇൽ ഖലായിഖ് തഖ്റുജു ബിഹാദിഹി സ്വൈഹ ഫഇദാഹും യൻദുറൂന മഅ അന്നൽ ആയ തഹ്തമിലു അൻ യകൂന അൽ മഅന അൽ ഇൻതിളാർ വൻ നളർ.
0: അവിടെ നോക്കുക എന്ന് പറഞ്ഞാൽ അവർ കാത്തിരിക്കും, അവർ പ്രതീക്ഷിക്കും എന്നും ആകാം. സൂറത്ത് സുഹുറുഫിൽ അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്,
2: ഹൽ യൻദുറൂന ഇല്ലാ സാഅതൻ ആ തഅതിയഹും ബഗ്ത.
0: ഹൽ യൻദുറൂന, അവർ കാത്തിരിക്കുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിലാണെന്ന് ചില മുഫസ്സിറീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫഇദാഹും ഖിയാമു യൻദുറൂൻ, അവർ എഴുന്നേറ്റുകൊണ്ട് കാത്തിരിക്കുന്നവരായിരിക്കും എന്നും അതൊരു വ്യാഖ്യാനമുണ്ട്. എന്നതുപോലെ തന്നെ അവർ എഴുന്നേറ്റുകൊണ്ട് നോക്കുന്നവരായിരിക്കും എന്നും അർത്ഥമുണ്ട്. കാത്തിരിക്കുന്നവരായിരിക്കും എന്ന് പറയാൻ സൂറത്ത് സുഖുറുഫിലെ 66-ാമത്തെ വചനമാണ് തെളിവ്. ഹൽ യൻദുറൂന, അവർ കാത്തിരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്നുവോ,
2: ഇല്ലാ സാഅതൻ,
0: അന്ത്യനാളിനെയല്ലാതെ, അതാകട്ടെ,
2: അൻ തഅതിയഹും ബഗ്ത,
0: പെട്ടെന്നായിരിക്കും അവരിലേക്ക് വരിക. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ പറഞ്ഞ, അഥവാ
2: ഫഇന്നമാ ഹിയ സജ്റതു വാഹിദ,
0: എന്നാൽ തീർച്ചയായും അത് ഘോരമായൊരു ശബ്ദമായിരിക്കുമെന്ന് പറഞ്ഞ ആ വചനം നാം ഏവരെയും ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് പരാമർശം. രണ്ടാമത്തെ കാഹളത്തിൽ ഊത്തിനു ശേഷമാണ് ഇത് സംഭവിക്കുക. ആ കാര്യമാണ് അല്ലാഹു ഇവിടെ എടുത്തു പറഞ്ഞത്. ഫഇദാഹും യൻദുറൂൻ, അപ്പോൾ അവർ നോക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്ന അന്ത്യനാളിനെക്കുറിച്ചുള്ള ദൃഢമായ വിശ്വാസം മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ, ആ ഖിയാമത്ത് നാളിൽ സജ്ജനങ്ങളുടെ കൂടെ, അമ്പിയാക്കന്മാരുടെ കൂടെ, ശുഹദാക്കന്മാരുടെ കൂടെ, എല്ലാ സജ്ജനങ്ങളുടെയും കൂടെ അണിചേരാൻ അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിനാവശ്യമായ തരത്തിലുള്ള ഇസ്ലാമികമായ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തുക, അതാണ് ഇത്തരത്തിലുള്ള വചനങ്ങൾ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ, ഗുണപാഠങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗ്രന്ഥം യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുമുള്ള എല്ലാ നിലയിലുമുള്ള തൗഫീഖ് നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്ക്, സമസൃഷ്ടികൾക്കു കൂടി പകർന്നു നൽകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
3: ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം പഠിച്ചത് സൂറത്തു സ്വാഫാത്തിലെ 17 മുതൽ 19 കൂടിയ വചനങ്ങളാണ്. നമുക്കായി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
4: نور على مر الزمان تألقا وأضاء للدنيا طريقا.
5: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന് ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന് ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചു അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായി ഒന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ.

ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറ ഹജ്ജ്, സൂറ മുഅ്മിനൂൻ എന്നീ സൂറത്തുകളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.

അവരുടെ ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് ലോകപ്രശസ്തിയാർജിച്ച ലോകശ്രദ്ധയാർജിച്ച കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നമ്മൾ കിഡ്സ് ടൈമിൽ കേൾക്കാറുള്ളത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ മുത്തഫഫീനിലെ 18 മുതൽ 36 വരെയുള്ള വചനങ്ങളാണ്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മാഷാ അല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ മുത്തഫഫീനിലെ 18 മുതൽ 36 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 7 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മഹർ അൽ മുഖലി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 7 പാരായണമാണ് നിർവഹിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മഹർ അൽ മുഖ്ലി.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 501 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ സഅദ് അൽ ഖാമിദിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.

0: മഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 501-ൽ നിന്നും. ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിച്ച സഅദ് അൽ ഖാമിദിയാണ് ഇന്ന് നമുക്ക് വേണ്ടി പാരായണം ചെയ്തത്.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറ അഹ്സാബിലെ 53-ാം ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം മുതൽ ആദ്യമൊന്ന് പാരായണം ചെയ്യും.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: Peace Radio. Tune to reality.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറ ആൽ ഇംറാൻ 130 മുതൽ 200 വരെ വചനങ്ങളും സൂറ നിസാ 1 മുതൽ 14 വരെ വചനങ്ങളും ഷെയ്ഖ് അബ്ദുൽ അസീസ് സഹ്റാനി പാരായണം ചെയ്യുന്നു.
1: أعوذ بالله من الشيطان الرجيم

0: ജസാക്കുമുള്ള ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് തൻസീൽ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് സഹറാനി. വിശുദ്ധ ഖുർആൻ സൂറ അലുംറാൻ 130 മുതൽ 200 വരെ വചനങ്ങൾ, സൂറ നിസ 1 മുതൽ 14 വരെ വചനങ്ങൾ.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതി കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാന: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവിക അധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിൽ അത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
4: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കിത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന്
5: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
4: അതെ,
5: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
4: അതെ,
5: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
4: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ, തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 61-ാമത്തെ ആയത്ത്.

0: الحق ذلك بما عصوا وكانوا يعتدون.
1: وإذ قلتم يا موسى ഇവിടെ വഇസ് ഖുൽതും അല്ല വഇദ് ഖുൽതും. വഇദ് അതുപോലെ ഖാഫ് ദാലും ഖാഫും ശ്രദ്ധിക്കണം. വഇദ് ഖുൽതും യാ മൂസ ലൻ നസ്ബിറ സാകിന നൂന് ശേഷം നൂന് ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം മുതമാസിലൻ ലൻ നസ്ബിറ രണ്ട് ഹർക്കത്തിന്റെ തോതിൽ അവിടെ ഗുന്ന ചെയ്യണം. ലൻ നസ്ബിറ അതുപോലെ സ്വാദാണ് ലൻ നസ്ബിറ അല്ല സ്വാദ് ലൻ നസ് എസ് അക്ഷരമാണ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ലൻ നസ്ബിറ അലാ ത്വആമിൻ ഇവിടെ ത എന്ന അക്ഷരമാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ത്വആം അല്ല ത. ഇത്തുബാഖ് എന്ന സിഫത്ത് നൽകി കനപ്പിച്ച് ഉച്ചരിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. അലാ ത്വആമിൻ ത്വആമിൻ ഐന് തൊണ്ടയുടെ മധ്യഭാഗം ത്വആമിൻ വ തൻവീന് ശേഷം വ ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ത്വആമിൻ വാഹിദിൻ ഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം വാഹിദിൻ ഫ തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന തൻവീനോ നൂനുസാകിനക്കോ ശേഷം ഫ വരുമ്പോൾ ഗുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. ഇദ്ഗാം പോലെ ആവരുത്, ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കൽ. വാഹിദിൻ ഫ ഫ فَدِعُوا لَنَا فَدِعِ دَالِنِ قَلْقَلَ فَدِ سُكُونَنَا فَدِعُوا عَيْنِ ضَمَّ فَدِعُوا لَنَا فَدِعُوا لَنَا رَبَّكَ يُخْرِجِ لَنَا يُخْرِجِ جِي مِنَ قَلْقَلَ جِيَنَا يُخْرِجِ لَنَا مِمَّا مِمِنَ شَدِّ مَنِكَنَا مِمَّا تُنْبِتُ سَاكِنَا نُونِ شَيْشَنْ بَا وَنَّال നൂനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ് തുംബിതുൽ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. തുംബിതുൽ അർദു തുംബിതുൽ അർദല്ല ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കുക. അതുപോലെ ദാദ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം. അതുപോലെ ഇസ്തിഇലാ എന്ന അക്ഷരമാണ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അർദു ദ മീൻ ബഖലിഹ ഇവിടെയും സാക്കിന നൂനു ശേഷം ബാ ഇഖ്ലാബ് ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിം ബഖലിഹ അതുപോലെ ഖാഫ് മിം ബഖ് ബഖ് ഖൽഖല ചെയ്യണം. മിം ബഖലിഹ വഖിഫാഇഹ ഇവിടെ മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അതോടൊപ്പം വഖിഫ ഫ സീനല്ല വഖിസാഇഹ എന്ന് പറയരുത്, വഖിഫ ഫ വഖിഫാഇഹ വഫൂമിഹ وعدسها وبصلها صاد وبصص وبصلها قال أتستبدلون الذي قال أتستبدلون أتستب بائن قلقل شيئا أتستبدلون الذي الذي الذي الذي هو هو ها تنظر تعالى باغم هو الذي هو ادنى ادنى دالنا خلقل جينا ادنى بالذي هو خير ഇവിടെ നിർത്തുമ്പോൾ خير റായിനെ തർഖീഖ് ചെയ്യണം. അതുപോലെ മദ് ചെയ്യണം, ഏതുപോലെ ലിഇലാഫി ഖുറൈഷ് പോലെയുള്ള മദ്ലീൻ. അപ്പോൾ ഇവിടെ خير ഇങ്ങനെ خير എന്ന് വഖഫ് ചെയ്യരുത്, خير അല്ല خير. ഇഹ്ബിതു ഇവിടെ ഇഹ്ബിതു ഹംസക്ക് വസലിൻ്റെ ഹംസയാണ്, അതിനെ കെസ്ർ നൽകിക്കൊണ്ടാണ് വായിക്കുന്നത്. ഇഹ്ബിതു ഇഹ്ബിതു സുക്കൂനോ അല്ലെങ്കിൽ അഹ്ബിതു ഫതഹൊന്നും അല്ല, ഇ കെസ്റുള്ള ഹംസ ഇ. ഇഹ്ബിതു അതുപോലെ ഹ ഇ ത ഇ ഇതെല്ലാം മഖ്റജ് കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇഹ്ബിതു മിസ്റൻ സാദ് മിസ്റൻ ഫ തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. فإن لكم فإن نون مشدغن لكم ميم ساكنك ശേഷം ميم ഇദ്ഗാം മുതമാസിലൈൻ ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. لكم سألتم وضربت ض وضربت عليهم വദുരിബത്ത് എന്നല്ല, വദുരിബത്ത് അലൈഹിമുദ്ദില്ല, അദ്ദില്ല, സില്ല അല്ല, അദ്ദില്ല. വദുരിബത്ത് അലൈഹിമുദ്ദില്ല, അദ്ദില്ലതു വൽ മസ്കനതു വബാഉ. മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. വബാഉ ബിഗദബിൻ, ബിഗദബിൻ, ഗ ബിഗ, അതുപോലെ ദ ضاد بغضب مي تنوين ششم ميم تنوينين ميم ليك ادغام شهد ماني چوندو چريكنام من الله ذلك بأنهم ذلك ذلك لا ذلك بأنهم نون شدند ماني كنام كانوا يكفرون بآيات الله يكفرون بآيات الله ويقتلون ويق قاف قلقل چهن ويقتلون النبيين نون مشدغن النبيين بغير الغ توندهده مغل باغم بغير الحق وقف جيمبول صدقا ഇവിടെ وقف ചെയ്യുമ്പോൾ حق الحق എന്ന് കൃത്യമായി قلقل ഇവിടെ ഏറ്റവും പിന്നെ വലിയ രൂപം الحق ذلك بما عصوا عين صاد عين صاد مخرج صدقكم عصوا عين തൊണ്ടയുടെ മധ്യഭാഗം صاد استعلاء അക്ഷരം സ്വരബാരത്തിൽ ഉച്ചരിക്കും عصوا അതുപോലെ സുക്കൂനുള്ള വാവിന് ശേഷം വ ഇദ്ഗാം ചെയ്യണം ഒന്നാമത്തെ വാവിനെ അടുത്ത വാവിലേക്ക് ഇദ്ഗാം ചെയ്യണം ഇദ്ഗാമു തമാസിലൈൻ عصوا عصوا ഇങ്ങനെയാണ് പറയുക عصوا എന്നല്ല عصوا എന്ന് ശേഷം വ അല്ല അസൗ വകാനു എന്നാണ് പറയേണ്ടത് വകാനു യഅതദൂൻ ഐൻ യഅതദൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക വഇദ്

0: ബോംബ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറ അൽ അൻആം 13 മുതൽ 21 വരെയുള്ള ആയത്തുകളുടെ മധുരതരമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അനസ്.
1: പ്രിയ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ പ്രവേശിക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ്. ഇന്ന് നമ്മൾ സൂറത്തു ആൽ ഇംറാനിലെ 130 മുതൽ 136 വരെ ആയത്തുകളാണ് കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
2: أعوذ بالله من الشيطان الرجيم.

0: ونعم أجر العاملين
1: ونعم أجر العاملين
0: ونعم أجر العاملين
1: ونعم أجر العاملين
0: ونعم أجر العاملين
1: ونعم أجر العاملين
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. സൂറത്തു ആലു ഇംറാനിലെ 130 മുതൽ 136 വരെ ആയത്തുകൾ പാരായണം ചെയ്തത് അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു സഫാത്ത് 24 മുതൽ 26 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم وقفوهم إنهم مسؤولون ما لكم لا تناصرون. ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 24-25 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 23-ാമത്തെ വചനമാണ് നമ്മൾ വിശദീകരിച്ചത്. 24-ാമത്തെ വചനം അതിൻ്റെ അർത്ഥം പറയുകയും ചെയ്തു. അള്ളാഹു മലക്കുകൾ കൊടുക്കുന്ന നിർദ്ദേശമാണ് 24-ാമത്തെ വചനം. വഖിഫൂഹും, അവരെ നിങ്ങൾ നിർത്തുവീൻ. ഇന്നഹും, തീർച്ചയായും അവർ, മസ്ഊലൂൻ, ചോദിക്കപ്പെടുന്നവർ ആകുന്നു. മുഫസ്സിരീങ്ങൾ ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്, നാളെ പരലോകത്ത് അള്ളാഹു വിചാരണക്ക് വിധേയമാക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പ്രത്യേകിച്ചും അള്ളാഹുവിൽ അവിശ്വസിച്ച, അള്ളാഹുവിൽ പങ്കുചേർത്ത ആളുകളെ. എന്നാൽ എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ വിചാരണക്ക് വിധേയമാക്കപ്പെടുമെന്ന് മറ്റു പല വചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന് സൂറത്തുൽ ഹിജ്റിൽ കാണാം, ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ. നിന്റെ റബ്ബ് തന്നെയാണ് സത്യം, തീർച്ചയായും നാം അവരോട് ചോദിക്കുക തന്നെ ചെയ്യും. അജ്മഈൻ, എല്ലാവരോടും. അമ്മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച്. സൂറത്തുൽ അഅ്റാഫിൽ കാണാം, തീർച്ചയായും നാം ചോദിക്കുക തന്നെ ചെയ്യും. അല്ലദീന ഉർസില ഇലൈഹിം, അയക്കപ്പെട്ടവർ, നിങ്ങളിൽ അവരിലേക്ക്, മനുഷ്യരിലേക്ക് അയക്കപ്പെട്ടവർ. അതേപോലെ തന്നെ വലനസ് അലന്നൽ മുർസലീൻ, ആ ഏതൊരു സമൂഹത്തിലേക്കാണോ അയക്കപ്പെട്ടത് ആ സമൂഹത്തെയും അവരോടും അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. അയക്കപ്പെട്ടവരെയും അതേപോലെ തന്നെ അയക്കപ്പെട്ടവരെയും നാം അവരോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇതാണ് മറ്റു പല വചനങ്ങളിലും അള്ളാഹു വ്യക്തമാക്കുന്നത്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, യഅനി ഇഹ്ബിസൂഹും ഇന്നഹും മുഹാസിബൂൻ, നിങ്ങൾ അവരെ തടഞ്ഞുവെക്കുവീൻ, തീർച്ചയായും അവർ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നവരാകുന്നു. ഇന്നഹും മുഹാസബൂൻ. അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അയ്യുമാ ദാഇൻ ദഅ ഇലാ ഷൈഇൻ കാന മൗഖൂഫൻ മഅഹു ഇലാ യൗമിൽ ഖിയാമ ലാ യുഗാദിറു യുഗാദിറുഹു. ഏതൊരാൾ ഏതിലേക്കാണോ മനുഷ്യരെ ക്ഷണിച്ചത്, ആളുകളെ ക്ഷണിച്ചത്, അവർ അള്ളാഹുവിൻ്റെ വിചാരണക്കു വേണ്ടി നിർത്തപ്പെടും. വലാ യുഫാരിഖുഹു വഇൻ ദഅ റജുലുൻ റജുലൻ സുമ്മ ഖറഅ. ഒരാൾ മറ്റൊരാളെ ഏതിലേക്കാണോ ക്ഷണിച്ചത്, ആ ക്ഷണിച്ച ആളെയും അതേപോലെ ക്ഷണിക്കപ്പെട്ട ആളെയും അള്ളാഹു വിചാരണ ചെയ്യും. എന്നിട്ട് ഈ വചനം ഓതിക്കേൾപ്പിക്കുകയും ചെയ്തു പ്രവാചകൻ. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, അവരെ നിങ്ങൾ നിർത്തുവീൻ, അവർ ചോദിക്കപ്പെടുന്നവരാകുന്നു. ഇഹ്ബിസൂഹും ഇൻദ സ്വിറാത്ത്, അവരെ സ്വിറാത്തിൻ്റെ അരികിൽ നിങ്ങൾ വിചാരണയ്ക്ക് വേണ്ടി നിർത്തുവീൻ. അൽ അംറു മിനല്ലാഹി അസ്സ വജല്ല വൽ ഖിതാബു ലിൽ മലായിക, ഈ നിർത്തുവീൻ എന്ന കൽപ്പന അള്ളാഹുവിങ്കെന്നുള്ളതാണ്. അത് പറയുന്നതാകട്ടെ അള്ളാഹുവിൻ്റെ മുഖറബുകളായ ദാസന്മാരായ മലക്കുകളോടുമാകുന്നു. ഇന്നഹും മസ്ഊലൂൻ, അവർ വിചാരണ ചെയ്യപ്പെടുന്നവരാകുന്നു എന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നു, അൻ ജമീഇ അഖ്വാലിഹിം വ അഫ്ആലിഹിം, എല്ലാ വാക്കുകളെക്കുറിച്ചും എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും, വ ഷിർക്കിഹിം, അള്ളാഹുവിൽ അവർ പങ്കു ചേർത്തതിനെക്കുറിച്ചും, വ ഇൻഹിറാഫിഹിം വ അൻ കുല്ലി അഹ്വാലിഹിം, അവർ മതത്തിൽ നിന്ന് വ്യതിചലിച്ചതിനെക്കുറിച്ച്, പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതിനെക്കുറിച്ച്, എല്ലാ അവസ്ഥകളെക്കുറിച്ചും അവർ ചോദ്യം ചെയ്യപ്പെടും. ഔ ഇന്നഹ മബ്നിയത്തുൻ ബിഖൗലിഹി, തുടർന്നുള്ള വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുകയാണ്, മാലക്കും ലാ തനാസ്വറൂൻ, അള്ളാഹുവിൻ്റെ ചോദ്യം, മാലക്കും, നിങ്ങൾക്കെന്താണ്, നിങ്ങൾക്കെന്തുപറ്റി, ലാ തനാസ്വറൂൻ, നിങ്ങൾ പരസ്പരം സഹായിക്കുന്നു കാണുന്നില്ലല്ലോ, സഹായിക്കുന്നില്ലല്ലോ. ഭൂമിയിൽ വച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിരുന്നവർ എന്തേ ഇപ്പോൾ സഹായിക്കാത്തത്? യഥാർത്ഥത്തിൽ അവരെ പരിഹസിച്ചുകൊണ്ടും അവർക്ക് അവർ പൂർണ്ണമായും നിസ്സഹായരാണെന്നതും അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഫയക്കൂനുൽ മസ്ഊലു അൻഹു ഷൈഅൻ വാഹിദൻ വഹിയ അന്നഹും യഖിഫൂന വയസ്അലൂന ഹാദസ് സുആൽ. മുഫസ്സിരീങ്ങളിൽ ചിലർ പറയുന്നു, അവർ ചോദിക്കപ്പെടുന്നത് ഈ കാര്യത്തെക്കുറിച്ചാകുന്നു, എന്താ നിങ്ങൾ പരസ്പരം സഹായിക്കാത്തത് എന്ന്. എന്നിട്ട് യുഖാലു ദാലിക തൗബീഖൻ വതഖരീഅ, ഇത് പറയുന്നത് അവരെ ഇകഴ്ത്താൻ വേണ്ടിയാണ്, അവരെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഫൽ ആയത്തു ഫിൽ ഹഖീഖ മുഹ്തമലത്തുൽ മഅനയൈൻ, ഈ രണ്ട് അർത്ഥത്തിലും, അഥവാ തങ്ങളുടെ വാക്കുകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ ചെയ്ത ഗുരുതരമായ തെറ്റായ ഷിർക്കിനെക്കുറിച്ചും മതത്തിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നുമുള്ള വ്യതിചലനത്തെക്കുറിച്ചും ആണ് അവർ ചോദിക്കപ്പെടുക എന്നും, അല്ല തൊട്ടുശേഷമുള്ള വചനത്തിൽ പറയുന്ന നിങ്ങളെന്താണ് പരസ്പരം സഹായിക്കാത്തത് എന്ന കാര്യമാണെന്നും ആകാവുന്നതാണ്. കുൻതും ഫിദ്ദുനിയാ തതനാസ്വറൂന, നിങ്ങൾ ദുനിയാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായം ചെയ്തിരുന്നല്ലോ. വല്ലദി യൻസുറുഹും, നിങ്ങൾ പരസ്പരം സഹായിച്ചിരുന്നല്ലോ, എന്തേ ഇപ്പോൾ സഹായിക്കാത്തത്? വ അന്നഹും കാനു യഖൂലുന ഫിദ്ദുനിയാ അം യഖൂലുന നഹ്നു ജമീഉം മുതസിർ, സൂറത്തുൽ ഖമറിലെ 44-ാമത്തെ വചനം. അതല്ല അവർ പറയുന്നുവോ, നഹ്നു ജമീഉൻ, ഞങ്ങളെല്ലാവരും, മുൻതസിർ, സ്വയം സഹായിക്കാൻ കഴിവുള്ളവരാകുന്നു, ഞങ്ങൾ സംഘടിതരും സഹായിക്കാൻ കഴിവുള്ളവരുമാകുന്നു, ഒരാളുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് അവർ പറയുന്നുവോ എന്ന് അള്ളാഹു ചോദിച്ചതുപോലെ, നിങ്ങളെന്തേ ഈ പരലോകത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം സഹായിക്കാത്തത്? അതുപോലെ തന്നെ അൽ ആബിദൂന യൻസുറൂന ഹാദിഹിൽ അസ്സുനാമ, ഈ ആരാധിക്കുന്നവർ തങ്ങളുടെ ആരാധ്യന്മാരെയാണ് സഹായിച്ചിരുന്നത്. സൂറത്ത് യാസീനിൽ കാണാം, ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജൂദും മുഹ്ദറൂൻ, യഥാർത്ഥത്തിൽ തങ്ങൾക്ക് സഹായം ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്ന ആരാധ്യന്മാരെ ഇവരാണ് സഹായിക്കുന്നത്. അവരെ മഹത്വപ്പെടുത്തുകയും അവർക്കു വേണ്ടി പ്രത്യേകം സംരക്ഷണം വലയം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഈ മനുഷ്യരാണ്, വിഡ്ഢികളായ മനുഷ്യർ. അതാണ് അള്ളാഹു സൂറത്ത് യാസീനിൽ പറഞ്ഞത്, ലാ യസ്തതീഊന നസ്റഹും, അവർക്ക് ഇവരെ സഹായിക്കാൻ സാധ്യമല്ല. ഇവരാരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ആരെയാണോ ആരാധിക്കുന്നത്, ആർക്കു മുമ്പിലാണോ ഭജനമിരിക്കുന്നത്, ആ ശക്തികൾക്ക് ഇവരെ സഹായിക്കാൻ സാധ്യമല്ല. വഹും, മാത്രമല്ല ഈ ആരാധ്യന്മാർ, ആരാധിക്കുന്നവർ, ലഹും ജുന്തും മുഹ്ദറൂൻ, ആരാധ്യന്മാർക്ക് സേവനം ചെയ്യുന്ന, അവരെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാകുന്ന സൈന്യമാകുന്നു. ഇത് ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള ഏത് മനുഷ്യൻ്റെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഇന്ന് അല്ലാഹുവല്ലാത്ത പല ശക്തികളും തങ്ങൾക്ക് സഹായം ചെയ്യും, ബറക്കത്ത് ചെയ്യും, അനുഗ്രഹം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ചിന്തിക്കുക, നാളെ പരലോകത്ത് ഒരു ചെറിയ സഹായം പോലും ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടിയും ചെയ്യാൻ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കുന്നു. തുടർന്ന് 26-ാമത്തെ വചനം, ബൽഹുമുൽ യൗമ മുസ്തസ്ലിമൂൻ. ബൽ എന്നാൽ, പക്ഷേ, ഹും അവർ, അൽ യൗമ ഇന്ന് അഥവാ ഖിയാമത്ത് നാളിൽ, മുസ്തസ്ലിമൂൻ കീഴൊതുങ്ങിയവരാകുന്നു. ഇസ്തസ്ലമ എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങി, അനുസരിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ഇസ്തസ്ലമ, യസ്തസ്ലിമു, ഇസ്തിസ്ലാമൻ. മുഫസ്സിരീങ്ങൾ പറയുന്നു, മുൻകാദൂന, അവര് അള്ളാഹുവിന് അല്ലെങ്കിൽ കീഴൊതുങ്ങിയവരാണ്, കീഴൊതുക്കം കാണിക്കുന്നവരാണ്. അതില്ലാ, അതേപോലെ തന്നെ നിന്ദ്യന്മാരായിരിക്കുന്നു, നിസ്സാരന്മാരായിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ വണക്കവും വിനയവും കാണിക്കുകയല്ല. ഇനി തങ്ങൾക്ക് ഒരു കഴിവുമില്ല, ഇനി തങ്ങളെ ഒരാളും രക്ഷിക്കുകയില്ല എന്ന നിസ്സഹായത ബോധ്യപ്പെട്ടതാണ് അവിടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഉസൈമീൻ റഹ്മഹുള്ള പറയുന്നു, ഐ മുൻഖാദൂന ലിഹുക്മില്ലാഹ് ഫീഹിം, തങ്ങൾക്ക് അള്ളാഹ് വിധിച്ചിരിക്കുന്ന കാര്യത്തിൽ അവർ അതിന് കീഴൊതുങ്ങിയിരിക്കുന്നു. ജസാഅൻ, അള്ളാഹ് കൊടുത്ത പ്രതിഫലമായിട്ട്. വലഹുക്മുല്ലാഹി ഫീഹിം ഖദ്റാ, അള്ളാഹുവിൻ്റെ വിധി എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹിൻ്റെ ഹുക്മ് എന്നത് അള്ളാഹ് കണക്കാക്കിയ കാര്യമാണ്. വകാനു ഫിദ്ദുനിയ മുസ്തക്ബിരീൻ, ഈ ആളുകൾ അള്ളാഹുവല്ലാത്ത ശക്തികളെ ആരാധിച്ചിരുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞിരുന്ന ആളുകൾ. വകാനു ഫിദ്ദുനിയ മുസ്തക്ബിരീൻ, അവർ അഹങ്കാരം കാണിക്കുന്നവരായിരുന്നു. ലാ യഖ്ബലൂന അൽഹഖ, സത്യം അവർ സ്വീകരിച്ചിരുന്നില്ല. ബൽ യുജാദിലൂന വയുഖദ്ദിമൂന റിഖാബഹും ലിൽഖത്ലി ദിദ്ദൽ ഹഖി, അവര് തർക്കം നടത്തിയിരുന്നു. ഈ സത്യം സ്വീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്ന നിലയിൽ ഈ സത്യത്തിനെതിരെ അവർ യുദ്ധത്തിന് പോലും തയ്യാറായിരുന്നു. വൽ ഇയാദു ബില്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സത്യം വന്നു കിട്ടിയപ്പോൾ, തങ്ങൾക്ക് സത്യം ലഭിച്ചപ്പോൾ, ആ സത്യത്തിനെതിരിൽ പട നയിക്കാൻ, ആ സത്യവുമായി വന്നവരെ വകവരുത്താൻ തയ്യാറായവരാണവർ. ലാക്കിന്നഹും, പക്ഷേ അവർ, ഫിൽ ആഖിറത്തി മുസ്തസ്ലിമൂൻ, പരലോകത്ത് അവർ വഴിപ്പെട്ടവരായിരിക്കും, കീഴൊതുക്കം കാണിക്കുന്നവരായിരിക്കും. അതാണ് ബൽഹുമുൽ യൗമ മുസ്തസ്ലിമൂൻ, എന്നാൽ അവർ ഇന്ന് കീഴൊതുക്കം കാണിക്കുന്നു. ഈ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ പോലും ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിക പ്രമാണങ്ങളെ അഹങ്കാരപൂർവം അവഗണിക്കുന്ന, അതിനൊക്കെ നിഷേധിച്ചു തള്ളുന്ന ആളുകൾ പോലും നാളെ റബ്ബിൻ്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിന്നുകൊണ്ട് എന്തും കേൾക്കാൻ സന്നദ്ധരാകുന്ന കാഴ്ചയാണ് അവർക്ക് കാണേണ്ടി വരിക. 27-ാമത്തെ വചനം, وَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَسَاءَلُونَ وَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ, അവർ പരസ്പരം മുന്നിടും. يَتَسَاءَلُونَ, പരസ്പരം ചോദ്യം ചെയ്തുകൊണ്ട്. أَقْبَلَ എന്ന് പറഞ്ഞാൽ മുന്നിട്ടു. أَقْبَلَ يُقْبِلُ إِقْبَالًا, അതേപോലെ തന്നെ ബഅദ് എന്ന് പറഞ്ഞാൽ ചിലർ. ബഅദുഹും അലാ ബഅദിൻ, അവർ പരസ്പരം, അവർ അന്യോന്യം, അവർ ചോദ്യം ചെയ്യാൻ, പരസ്പരം ചോദിക്കാൻ തയ്യാറാകും. അതാണ് തസാഅല, യതസാഅലു, തസാഉൽ എന്ന് പറഞ്ഞാൽ, തസാഅല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. അതിൻ്റെ മുദാരിഅ രൂപമാണ്, വർത്തമാനകാലക്രിയയാണ് യതസാഅലു. അതുപോലെ തന്നെ അതിൻ്റെ മസ്ദറാണ് തസാഉൽ, പരസ്പരം ചോദ്യം ചെയ്യൽ. ഇവിടെ അതുപോലെ തന്നെ ഈ പറഞ്ഞ വചനത്തിൽ, അൽ മുറാദു ബിൽ ബഅദിൽ അവ്വൽ അൽ അസാഗിർ, മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ പറഞ്ഞ ആദ്യത്തെ ബഅദ് എന്ന് പറഞ്ഞതും രണ്ടാമത്തെ ബഅദ്, ബഅദുഹും അലാ ബഅദിൻ എന്നതിലെ ആദ്യം പറഞ്ഞ ചിലർ എന്നത് അൽ അസാഗിർ, അഥവാ വളരെ സമൂഹത്തിലെ താഴ്ന്ന പടിയിലുള്ള ആളുകളെക്കുറിച്ചായിരുന്നു. അത്താബിഊൻ, നേതാക്കന്മാരെ അന്തമായി പിൻപറ്റിയവർ. വൽ മുറാദു ബിൽ ബഅദി സാനി, രണ്ടാമത്തെ ബഅദ്, അലാ ബഅദിൻ എന്ന് പറഞ്ഞ ബഅദ് അൽ അകാബിറു അൽ മുത്തബഊൻ, പിന്തുടരപ്പെട്ടവർ. ആരെയാണോ ഇവർ പിന്തുടർന്നിരുന്നത് അവരെക്കുറിച്ചാണ് ആ രണ്ടാമത് പറഞ്ഞ ബഅദ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു ഖസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, യദ്കുറു തആല അന്നൽ കുഫാറ യതലാവമൂന ഫീ അറസാത്തിൽ ഖിയാമ, സത്യനിഷേധികൾ അവർ പരസ്പരം ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കും ഖിയാമത്ത് നാള് സംഭവിക്കുമ്പോൾ അതിൻ്റെ രംഗത്ത് വെച്ച്. കമാ യതഖാസമൂന ഫീ ദറകാത്തിൻ നാർ, നരകത്തിൻ്റെ വ്യത്യസ്ത തട്ടുകളിൽ വെച്ച് തമ്മിൽ അവർ തർക്കിക്കുന്നത് പോലെ. അതും ഖുർആൻ പല ഭാഗത്തും പറയുന്നുണ്ട്. ഇത് ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ പാഠമാണ് നൽകുന്നത്. ഖിയാമത്ത് നാളിൽ നേതാക്കന്മാർ അനുയായികളെ കൈയൊഴിയും. ഇവിടുന്ന് നേതാക്കന്മാരാണ് അനുയായികളെ വഴി പഴപ്പിക്കുന്നത്. ആ നേതാക്കന്മാരെന്തു പറയുമ്പോഴും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന, അവർ പറയുന്നത് പ്രമാണബദ്ധമായ കാര്യമാണോ, അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യം തന്നെയാണോ അല്ല അതിനെതിരാണോ എന്ന് പോലും ചിന്തിക്കാതെ അമിതമായ സ്നേഹം കാണിച്ചുകൊണ്ട് അവരെ പിൻപറ്റുന്നവർ, ദുനിയാവിൽ നിങ്ങൾ ഞങ്ങൾ പറയുന്നത് ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചാൽ മതി, നിങ്ങൾ ഞങ്ങളെ ചോദ്യം ചെയ്യരുത് എന്ന് പറയുന്ന നേതാക്കൾ. പക്ഷേ ഈ നേതാക്കൾ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് അനുയായികൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ കാത്തിരിക്കണമെന്നത് ഈ വചനം പഠിപ്പിക്കുന്നു. നിങ്ങൾ ഒരാളെയും അന്ധമായി പിന്തുടരരുത്, പിൻപറ്റരുത്. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയുമല്ലാതെ നിങ്ങൾ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കരുത്, അനുസരിക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും വിഷയത്തിൽ നേതാക്കന്മാർ പറയുന്നത് അത് പ്രമാണത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അവരെ വഴിപഴച്ചവരായിട്ടാണ് പലപ്പോഴും ചിത്രീകരിക്കാറുള്ളത്. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫസ്വാറു ബഅദ അൻ കാനു ഫിദ്ദുനിയ അലാ വഫാഖിൻ വഅഖില്ലാഉ സ്വാറു ഫിൽ ആഖിറത്തി അഅദാഅ. ദുനിയാവിൽ ആത്മമിത്രങ്ങളായി ജീവിച്ചവർ പരലോകത്ത് വെച്ച് പരസ്പരം ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കും, നിന്റെ കൂടെ കൂടിയിട്ടല്ലേ എനിക്ക് ഗതികേടുണ്ടായത്, നിങ്ങളല്ലേ ഞങ്ങളെ വഴിപഴപ്പിച്ചത് എന്ന് നേതാക്കന്മാർ നോക്കിക്കൊണ്ട് അനുയായികൾ സംസാരിക്കും, തർക്കിക്കും. അത് കാണുമ്പോൾ നേതാക്കൾ പറയും, നിങ്ങൾ എന്തിന് ഞങ്ങളെ അന്ധമായി സ്വീകരിച്ചുവെന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ബോധവാന്മാരാകണമെന്ന നിലക്കാണ് ഇത് മുൻകൂട്ടി നമ്മെ പഠിപ്പിക്കുന്നത്. സൂറത്ത് സുഖ്റുഫിൽ കാണാം, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. ആത്മമിത്രങ്ങളായി ജീവിച്ചവർ പരസ്പരം ശത്രുക്കളായിട്ട് മാറും. ഈ ദുനിയാവിൽ വെച്ച് ആത്മമിത്രങ്ങളായി ജീവിച്ച ആളുകൾ ശിർക്കിലും കുഫറിലും തോന്നിവാസത്തിലുമൊക്കെ പരസ്പരം ആത്മമിത്രങ്ങളായി കഴിഞ്ഞുകൂടിയവർ പരലോകത്ത് വെച്ച് കൊണ്ട് പരസ്പരം ശത്രുക്കളായിട്ട് മാറും, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ആളുകളൊഴികെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നമ്മളുടെ കാര്യം, പരലോകത്തിൻ്റെ കാര്യം വളരെ ഗൗരവമായി തന്നെ കാണുക. ഒരാളെയും അന്ധമായി സ്വീകരിക്കാതിരിക്കുക. ഖുർആനും ഹദീസുമാകണം നമ്മുടെ പ്രമാണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ നിലയിൽ ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: മാഷാഅല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു അസ്സോഫാത്ത് 24 മുതൽ 26 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: നൂറുൻ അദല്ല അലൽ ഹയാതി റഹീം.
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
5: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
5: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസ്. വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിനായി ഖുർആൻ ടെലിക്വിസ് പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാം നിയന്ത്രിക്കുന്നത് അബ്ദുള്ള സലഫി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
8: ഫർഹാന.
7: ഫർഹാന എവിടുന്നാണ് വിളിക്കുന്നത്?
8: കോട്ടക്കൽ ചെനക്കൽ.
7: എവിടെയാണ്?
8: കോട്ടക്കൽ ചെനക്കൽ.
7: ചെനക്കൽ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ചെനക്കലിൽ നിന്നാണ് ഫർഹാന വിളിക്കുന്നത് അല്ലെ? എത്രാം ക്ലാസ്സിലെ മോള് പഠിക്കുന്നത്? അപ്പോ രണ്ട് മൂന്ന് ജുസുഴ് മോള് കൈഫുൾ ഉണ്ടാവും അല്ലേ? എത്ര ജുസുഴ് ഫുൾ ഉണ്ട്? റേഡിയോയിലേക്ക് വിളിക്കാറുണ്ടോ? മിടുക്കിയാണല്ലോ. അപ്പോ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫർഹാന 7 സമ്മാനം വാങ്ങിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് മത്സരത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഉസ്താദ് ഒരു ആയത്ത് പാരായണം ചെയ്യും. ആ ആയത്തിന് ശേഷമുള്ള ആയത്തുകൾ
8: ബഅദയാണ്.
7: ഉസ്താദ് ഓതിയ ആയത്തിനു ശേഷമുള്ള ബഅദയായ ആയത്ത് ഓതണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم تكون السماء كالمهل وتكون الجبال كالعهن ولا يسأل حميم حميما
8: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يبصرونهم يود المجرم لو يستدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه
7: മതി മതി. മാഷാ അല്ലാഹ് ഹസൻതി. ഫർഹാന പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ അൽഹംദുലില്ലാ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഖബലാണ് മോൾ ഓതേണ്ടത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: أحدا قل إني لا أملك لكم ضرا ولا رشدا. ഓടിക്കണം മോളെ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹ് യദുഹു യദ്ഊഹു കാദു യകൂനൂന അലൈഹി ലിബദ വഅന്ന അൽമസാജിദ ലില്ലാഹി ഫലാ തദ്ഊ മഅ അല്ലാഹി അഹദ.
0: ഓക്കേ, അഹ്സൻതി. അത് ഏത് സൂറത്തിലാണെന്ന് അറിയോ മോളെ?
1: ആ സൂറ ജിന്ന്.
0: സൂറത്തുൽ ജിന്ന് ഏത് ജുസ്ഇലാണ്?
1: തബാറക ജുസ് 29-ാമത്തെ ജുസ്.
0: ഓക്കേ, മാഷാ അല്ലാഹ്, അഹ്സൻതി. മോള് പറഞ്ഞ രണ്ട് ഉത്തരവും ശരി ഉത്തരമാണ്.
1: അൽഹംദുലില്ലാഹ്.
0: അൽഹംദുലില്ലാഹ്. ഇനി ഒരു ടഫുള്ള ഒരു ചോദ്യം. മോള് 7 സമ്മാനമൊക്കെ വാങ്ങിയതല്ലേ, അപ്പൊ കുറച്ച് ടഫുള്ള ചോദ്യം. ടഫ് ഒന്നും ഉണ്ടാവില്ല. ആ സൂറത്ത് ജുസ്ഇകൾ പഠിക്കുന്ന കുട്ടികൾക്ക് എളുപ്പമായിരിക്കും, പക്ഷെ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണം എന്നേ ഉള്ളൂ, എങ്കിലും എളുപ്പമായിരിക്കും. ഓക്കേ, ചോദ്യം ചോദിക്കാം. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അഥവാ അവസാനത്തെ ജുസ്, പെട്ടെന്ന് ഉത്തരം പറയണം, കൂടുതൽ സമയമല്ല. ഓക്കെ, നമ്മൾക്ക് അറിയും എന്നുണ്ടെങ്കിൽ ഒരു 5 സെക്കൻഡിനുള്ളിൽ ഉത്തരം പറയണം. അങ്ങനത്തെ ഒരു ചോദ്യമാണ്, കാരണം കൂടുതൽ സമയം തരാൻ പാടില്ലാത്തൊരു ചോദ്യമാണ്. ശരി, വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അഥവാ അവസാനത്തെ ജുസ്ഇൽ ഉള്ള സൂറത്തുകളുടെ എണ്ണം എത്രയാണ്? നമ്മൾ പഠിച്ചതാണ് എത്ര സൂറത്തുകളാണ് അവസാനത്തെ ജുസ്ഇൽ ഉള്ളത്. ഓക്കെ, പറഞ്ഞോളൂ മോളെ പെട്ടെന്ന്.
1: അങ്ങനെ പഠിക്കാറില്ല.
0: അങ്ങനെ
1: അങ്ങനെ പഠിക്കാറില്ല ഞാന്.
0: അല്ലേ,
1: ഞാന് സൂറത്ത്
0: ചോദ്യങ്ങൾ അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്നാണ്. അവസാനത്തെ രണ്ട് ജുസ്ഇവുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യവും ചോദിക്കാം. മോളാ ജുസ്ഇൽ എല്ലാ സൂറത്തുകളും ഹൈഫുളാക്കിയതല്ലേ? നമ്മള് വലിയ വലിയ ഇന്റർനാഷണൽ ഖുർആൻ മത്സരങ്ങൾ, ഖിറാഅത്ത് മത്സരങ്ങളൊക്കെ ശ്രദ്ധിച്ചാല് ഇങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. ഖബലും ബഅദും അതേപോലെ തന്നെ മോള് പറഞ്ഞ പോലെ റുക്വഉം സൂറത്തുകളുടെ എണ്ണവും. എങ്ങനെ? മാഷാ അല്ലാ, ഇൻഷാ അല്ലാ, ഇനി അടുത്ത അവസരത്തില്. ഏതായിരുന്നാലും മോള് അതിന്റെ

ടെലിക്വിസിലേക്ക് വിളിക്കുക. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലെ ഇന്നത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് ഇഖ്റ ആണോ? മുഹമ്മദ് ഖിറാൻ. ഫിറാഷാണോ? ഖിറാഷാണോ ഫിറാഷാണോ? ഫിറാഷ്. എഫ് ആണല്ലേ? കെ. ഖിറാഷ്. ഓക്കെ, മുഹമ്മദ് ഖിറാഷ്. എവിടുന്നാണ് മുഹമ്മദ് മോൻ വിളിക്കുന്നത്? മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിന്നാണ് അല്ലേ? അരീക്കോട് അല്ലേ? മൈത്ര. ഓക്കെ, മാഷാല്ലാ. മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? രണ്ടാം ക്ലാസ്സിലാണ്. ഖുർആൻ പഠിക്കുന്നുണ്ടോ? എത്ര ജുസായി പഠിച്ചിട്ട്? മാഷാല്ലാ. ഏത് ജുസാ പഠിച്ചത്? ആദ്യത്തെയാണോ അവസാനത്തെയാണോ? അമ്മ ജുസ്, അവസാനത്തെ ജുസ് അല്ലേ? മിടുക്കനാണല്ലോ. സ്കൂൾ ഓഫ് ഖുർആനിൽ പഠിക്കുന്നുണ്ടോ? എവിടെയാ പഠിക്കുന്നത് ഹിഫ്ള്? ഇഖ്റാണ്. ആ മാഷാല്ലാ, അഹ്സൻത്. അപ്പൊ ഓക്കെ, പീസ് ഖുർആൻ ടെലിക്വിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ മുമ്പ്? ഒരു വട്ടം വിളിച്ചിട്ടുള്ളൂ. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, എങ്കിൽ നമുക്ക് മത്സരം തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, ഉസ്താദ് ഒരായത്തോതും ശേഷമുള്ള ആയത്തുകൾ മുഹമ്മദ് ഖിറാഷ് ഓതണം. ഓക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

جهنم فلهم عذاب جهنم ولهم عذاب الحريق.

اوكي، احسنت محمد تراش، ما شاء الله احسنت، بارك الله فيك. മുൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. സന്തോഷമായോ? അൽഹംദുലില്ലാ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഉസ്താദ് ഒന്ന് രണ്ട് ആയത്തുകൾ ഓതും, അതിൻ്റെ മുൻപിലുള്ള ആയത്തുകളാണ് മുഹമ്മദ് മോൻ ഓതേണ്ടത്. ഓക്കെ.

0: أحسنت، بارك الله بارك الله فيك. ايه ده، صورتلان ونيد
1: عبس
0: عبس مدكنان، ما شاء الله أحسنت. وقتل عرق اندو موني
1: ممانجي سكيندي ഉമ്മച്ചിന്റെ കാക്കന്റെ
0: കാക്ക എത്രാം
1: രണ്ട്
0: ക്ലാസ്സിലാ പഠിക്കുന്നത്?
1: കാക്ക ജാമ്യയില് പഠിക്കുന്നുണ്ട്.
0: ജാമിയ അൽ ഹിന്ദിലാണോ?
1: ആ
0: ഓക്കേ, മാഷാല്ലാ. അപ്പോ മുഹമ്മദ് കിറാഷ് രണ്ട് ശരി ഉത്തരം പറഞ്ഞു. ഇനി സമ്മാനത്തിലേക്ക് എത്ര ദൂരമുണ്ട്? ഒരൊറ്റ ശരി ഉത്തരം അല്ലേ. ശരി ഉസ്താദ്, ഒരു ആയത്തോതും ആ ആയത്ത് ഏത് സൂറത്തിലേതാണ് എന്നാണ് മോൻ പറയേണ്ടത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجيء يومئذ بجهنم

0: റോ. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ഫജ്ർ ആണോ? ഉറപ്പാണോ? ഓക്കേ. അപ്പോൾ മൂന്നാമത്തെ ഉത്തരം മുൻ പറഞ്ഞത് സൂറത്തുൽ ഫജ്റാണ്. ആ ഉത്തരം ശരി ഉത്തരമാണ്. മാഷാല്ലാ, അഹ്സൻത. മൂന്ന് ചോദ്യങ്ങൾക്ക് മൂന്ന് ഉത്തരം പറഞ്ഞു അല്ലേ? സന്തോഷായോ? അൽഹംദുലില്ലാ. അപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ സ്കൂളിലെ കൂട്ടുകാരോടും അതേപോലെ തന്നെ കുടുംബക്കാരോടൊക്കെ പറയണം മുഹമ്മദ് ഖുറാഷ് മോൻ ഫിസ് ഖുർആൻ ടെലിക്വിസിലേക്ക് വിളിച്ച് സമ്മാനം നേടിയ വിഷയം. എന്നിട്ട് അവർക്കൊക്കെ ഈ ലിങ്ക് അയച്ചു കൊടുക്കണം, കേൾക്കാനും പറയണം. ഓക്കെ ഓക്കെ. അപ്പോൾ ഫിസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് വിളിച്ചതിനു നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസ് ഇന്നത്തെ എപ്പിസോഡിൽ രണ്ട് കോളറാണ് ഉണ്ടായിരുന്നത്. ചെനക്കൽ സ്വദേശിനിയായ ഫർഹാനയും അരീക്കോട് സ്വദേശിയായ മുഹമ്മദ് ഖുറാഷും. അതിൽ ഫർഹാന വളരെ നല്ല രീതിയിൽ മിടുക്കിയായി ഉത്തരങ്ങൾ പറഞ്ഞു. പക്ഷേ കുറച്ച് ടഫായ ഒരു ചോദ്യത്തിന്, അവൾ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ശ്രദ്ധിക്കുക. അവസാനത്തെ രണ്ട് ജുസ് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സൂറത്തുകളുടെ എണ്ണം, ഓരോ സൂറത്തിൻ്റെ അധ്യായത്തിൻ്റെ എത്രാമത്തെ അധ്യായമാണ് എന്നതൊക്കെ കൃത്യമായ ചോദ്യങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം. അപ്പം നമ്മുടെ പഠനം പരിപൂർണമായ രീതിയിൽ ആക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അതോടൊപ്പം മുഹമ്മദ് ഖുറാഷ്, അദ്ദേഹം ആ മോന് കൃത്യമായ ഉത്തരം നൽകി. ഫർഹാനയും ഖുറാഷും ഒക്കെ മാഷാല്ലാ വളരെ നല്ല രീതിയിലാണ് പങ്കെടുത്തത്. ഏതായിരുന്നാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസ്. ഇന്നത്തെ ഖുർആൻ ടെലിക്വിസിൽ പങ്കെടുത്തവർ ഫർഹാന കോട്ടക്കൽ, മുഹമ്മദ് ഖുറാഷ്. ഇന്നത്തെ ഖുർആൻ ടെലിക്വിസ് നിയന്ത്രിച്ചത് അബ്ദുള്ള സലഫി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരു ഇടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. الشيطان الرجيم.

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശലം നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായി ഒന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള്‍ അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുന്നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാഹ് റബ്ബിൻ്റെ തൗഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി അല്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ, ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂന് സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അലാ അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമല്ലിയുൻദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പാരായണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ, സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഖയ്യിമല്ലിയുൻദിറ ബഅ്സൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ, وَيُبَشِّرَ الْمُؤْمِنِينَ الَّذِينَ يَعْمَلُونَ الصَّالِحَاتِ أَنَّ لَهُمْ أَجْرًا حَسَنًا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. ഖയ്യിമല്ലി, മൻ അവിടെ തൻവീൻ ശേഷം ലാമ്, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാ ഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീന് പകരം ഒരു ഫതഹ് ഇട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുൻദിറ. ഈ രൂപത്തിൽ അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുൻദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുൻദിറ ബഅ്സൻ ശദീദ, ബഅ്സൻ ശദീദ, സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബഅ്സൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്, തൻവീന് ശേഷം മീമ് വന്നാൽ
ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമിൽ, ഷദീദമിൻ. ഇനി മിൻ, നൂന്, നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബില ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല. മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ الذين يعملون الصالحات ان لهم ان نون شد വന്നു മണിക്കണം ان لهم اجرا حسنا اجرا حسنا راء التنوين ശേഷം ഹ ഇൽഹാർ ആണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ ان لهم اجرا حسنا. ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ. ഖയ്യിമൽ ലിയുൻദിറ, അവിടെ ലിയുൻദിറ ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഖയ്യിമൽ ലിയുൻദിറ ബസൻ, ഹംസയെ ഖൽഖല ചെയ്യരുത്, ബസൻ അല്ല. ബസൻ ശദീദമില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ. മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്, മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല, സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം. അന്നലഹും അജ്, ജീമിനെ ഖൽഖല ചെയ്യണം. അജ്റൻ ഹസന, ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓദാം. അൽഹംദുലില്ലാ.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഹറമൈൻ ലൈവിൽ ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബഖറ 124 മുതൽ 134 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തു ഇബ്രാഹീമിലെ 35 മുതൽ 37 കൂടിയ വചനങ്ങളും പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് മഹർ അൽ മുഅഖിലി.

0: മഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബഖറയിലെ 124 മുതൽ 134 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തു ഇബ്രാഹിമിലെ 35 മുതൽ 37 കൂടിയ വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മെഹർ അൽ മുഅയ്ഖിലി. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബയ്യീന ഒപ്പം സൂറത്തുൽ ഫലഖ് പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുല്ല അൽ ഖുറാഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: آتي في العقد ومن شر حاسد إذا حسد.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ ഫലഖ് പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب

0: قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد.
1: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
2: റേഡിയോയിൽ അടുത്തതായി ശ്രോതാക്കൾ പ്രവേശിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈം. ലോക പ്രശസ്തരായി മാറിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്ന ഭാഗം സൂറത്തു ത്വാരിഖ് സൂറത്തുൽ ആല. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അള്ളോ, ജസാക്കല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം, സൂറത്തു ത്വാരിഖ്, സൂറത്തുൽ ആല എന്നീ സൂറത്തുകളുടെ പാരായണം നിർവഹിച്ചത് ഉസ്മാൻ മിഷ്അൽ അൽ ഹദ്ദാദ്.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാധായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിന് വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്ന് പാരായണം ചെയ്യുന്നത് സൂറ അംബിയ, സൂറ മുഅ്മിനൂൻ 1-71 കൂടിയ വചനങ്ങൾ. പാരായണം അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
5: ഇഖ്തറബ ലി

فتحت يأجوج ومأجوج وهم من كل حدب ينسلون واقترب الوعد الحق

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിലൂടെ സൂറ അംബിയ, സൂറ മുഅ്മിനൂൻ 1 മുതൽ 71 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി,
4: അധ്യായം 102, സൂറത്തു തക്കാസുർ, പെരുമ നടിക്കൽ. മക്കയിൽ അവതരിച്ചത്, വചനങ്ങൾ 8.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കി, മിനക്കെടുത്തിയിരിക്കുന്നു. അറ്റക്കാതുർ, പെരുപ്പം നടിക്കൽ, ആധിക്യം കാട്ടൽ.
5: അൽഹാകുമുത്തകാസുർ,
4: പരസ്പരം പെരുമ കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്.
6: വചനം 2.
4: ഹറ്റാജുർത്തും, നിങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും. അൽമഖാബിർ, ഖബർസ്ഥാനങ്ങളെ, ശ്മശാനസ്ഥാനങ്ങളെ. നിങ്ങൾ ഖബർസ്ഥാനങ്ങളെ അഥവാ ശ്മശാനങ്ങളെ സന്ദർശിക്കുന്നത് വരേക്കും.
6: ധനം, മക്കൾ മുതലായ ഐഹിക സുഖ സൗകര്യങ്ങൾ എനിക്ക് മറ്റുള്ളവരെക്കാൾ അധികമുണ്ടെന്ന നാട്യത്തിനും അധികമുണ്ടായിരിക്കണമെന്നുള്ള മത്സര മനസ്ഥിതിക്കുമാണ് തകാസുർ അഥവാ പെരുപ്പം കാണിക്കൽ എന്ന് പറയുന്നത്. സൂറത്തുൽ ഹദീദ് 20 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അറിഞ്ഞുകൊള്ളുവീൻ, നിശ്ചയമായും ഐഹിക ജീവിതമെന്നത് കളിയും വിനോദവും അലങ്കാരവും നിങ്ങൾ തമ്മിൽ അഭിമാനം നടിക്കലും സ്വത്തുക്കളിലും മക്കളിലും പെരുപ്പം നടിക്കലും മാത്രമാകുന്നു. ഏലമു അന്നമൽ ഹയാത്തു ദുനിയ ലഇബും വലഹവും വസീനത്തുൻ വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ഖബർസ്ഥാനം അഥവാ ശ്മശാനം സന്ദർശിക്കുന്നതുവരെ അഥവാ മരണപ്പെട്ടു പോകുന്നതുവരെ ഐഹിക സുഖസൗകര്യങ്ങളിൽ വ്യാപൃതമാകുകയും ഭാവിയെക്കുറിച്ചുള്ള ശ്രദ്ധ നഷ്ടപ്പെടുകയും ചെയ്യുന്നതിനെ പറ്റിയാണ് അള്ളാഹു താക്കീത് ചെയ്യുന്നത്. ധനവും മക്കളുമെല്ലാം നല്ലതു തന്നെ, അതാവശ്യവുമാണ്. പക്ഷേ അതിൽ മാത്രം ശ്രദ്ധ ചെലുത്തുക, അതു സർവപ്രധാനമായി ഗണിക്കുക, അങ്ങനെ ഭാവിയെപ്പറ്റി ബോധമില്ലാതായിത്തീരുക, ഇതാണ് ആക്ഷേപകരം. അൽഹാകുമുത്തകാസുർ, പെരുപ്പം കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന വചനം ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി: ആദമിൻ്റെ മകൻ അഥവാ മനുഷ്യൻ പറയും, എൻ്റെ ധനം, എൻ്റെ ധനം എന്ന്. ഹേ മനുഷ്യ, നീ തിന്നു തീർത്തതോ, അല്ലെങ്കിൽ നീ ഉടുത്തു പഴകിയതോ, അല്ലെങ്കിൽ നീ ധർമ്മം കൊടുത്ത് നടപ്പിൽ വരുത്തിയതോ അല്ലാതെ നിന്റെ ധനത്തിൽ നിന്ന് നിനക്ക് വല്ലതും ഉണ്ടോ? അഹ്മദ്, മുസ്ലിം, തിർമതി. മുസ്ലിമിൻ്റെ നിവേദനത്തിൽ ഇത്രയും കൂടിയുണ്ട്: ഇതല്ലാത്തതെല്ലാം പോയിപ്പോകുന്നതും ജനങ്ങൾക്കായി നീ വിട്ടുകൊടുക്കുന്നതുമാണ്. മുസ്ലിം. ഐഹിക സുഖസൗകര്യങ്ങൾ ഒരാൾക്ക് എത്ര തന്നെ ലഭിച്ചിരുന്നാലും അതിൽ നിന്ന് യഥാർത്ഥത്തിൽ അവന് ഉപയോഗപ്പെടുന്നത് ഏറ്റവും ചുരുങ്ങിയ ഒരളവ് മാത്രമാണ്. അതുപോലും ദീർഘകാലം നിലനിൽക്കുന്നതുമല്ല, എല്ലാം ക്ഷണികമാണ്. ഒടുക്കം മറ്റുള്ളവർക്ക് അവ ഒന്നടങ്കം വിട്ടുകൊടുക്കേണ്ടതുമാണ്. എന്നിരിക്കെ അതിന് അമിതമായ പ്രാധാന്യം നൽകുകയും അതേസമയത്ത് പാരത്രികമായ കാലാകാല ജീവിതത്തെപ്പറ്റി വിസ്മരിക്കുകയും ചെയ്യുന്നതിൽ പരം വിഡ്ഢിത്തം മറ്റെന്തുണ്ട്? അല്ലാഹു താക്കീത് ചെയ്യുന്നു.
7: വചനം 3.
4: കല്ല, വേണ്ട, അതല്ല, അങ്ങനെയല്ല. സൗഫ, വഴിയെ, പിറകെ. തഅലമൂൻ, നിങ്ങൾ അറിയും.
5: കല്ല സൗഫ തഅലമൂൻ,
4: വേണ്ട, വഴിയെ നിങ്ങൾ അറിയാറാകും.
7: വചനം 4.
4: തുമ്മ കല്ല, പിന്നെ വേണ്ട. സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിയും.
5: ثم كلا سوف تعلمون,
4: പിന്നെ വേണ്ട, വഴിയെ നിങ്ങൾക്ക് അറിയാറാകും.
7: വചനം 5.
4: കല്ല, വേണ്ട. ലൗ തഅലമൂന, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇൽമൽ യഖീൻ, ഉറപ്പായ അറിവ്, ദൃഢമായ അറിവ്.
5: കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ,
4: വേണ്ട, നിങ്ങൾ ദൃഢമായ അറിവ് അറിയുമായിരുന്നെങ്കിൽ.
7: വചനം 6.
4: ലതറവുന്ന, നിശ്ചയമായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അൽജഹീം, ജ്വലിക്കുന്ന നരകം.
5: ലതറവുന്ന അൽജഹീം,
4: ജ്വലിക്കുന്ന നരകത്തെ നിശ്ചയമായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും.
7: വചനം 7.
4: ثم لترونها, പിന്നെ നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. عين اليقين, ഉറപ്പായ കാഴ്ചയായി, ദൃഢമായ കാഴ്ചയായി, ഉറപ്പ് തന്നെയായി.
5: ثم لترونها عين اليقين,
4: പിന്നെ നിശ്ചയമായും നിങ്ങൾ അതിനെ ദൃഢമായ കൺകാഴ്ചയായി കാണുക തന്നെ ചെയ്യും.
7: വചനം 8.
4: ثم لتسألن, പിന്നെ നിശ്ചയമായും നിങ്ങൾ ചോദിക്കപ്പെടും. യൗമഇദിൻ, അന്നത്തെ ദിവസം. അനിൻ നഈം, സുഖാനുഗ്രഹത്തെപ്പറ്റി.
5: ثم لتسألن يومئذ عن النعيم,
4: പിന്നീട് അന്നത്തെ ദിവസം നിങ്ങളോട് സുഖാനുഗ്രഹങ്ങളെപ്പറ്റി നിശ്ചയമായും ചോദ്യം ചെയ്യപ്പെടും.
6: ഇഹത്തിൽ വെച്ച് മനുഷ്യൻ അനുഭവിച്ചതും ആസ്വദിച്ചതുമായ എല്ലാ സുഖസൗകര്യങ്ങളെക്കുറിച്ചും അതെങ്ങനെ കിട്ടി, എന്തിൽ വിനിയോഗിച്ചു എന്നൊക്കെ മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടും. കത്തിജ്വലിക്കുന്ന നരകം കൺമുമ്പിൽ ഹാജരാക്കപ്പെട്ടിട്ടുമുണ്ടായിരിക്കും. ഈ അവസരത്തിൽ തൃപ്തികരമായ മറുപടി നൽകി രക്ഷപ്പെടുവാൻ സാധിക്കുമാറാകണമെങ്കിൽ ഈ പെരുപ്പം കാണിക്കൽ അവസാനിപ്പിച്ചേ പറ്റൂ. ഇതെല്ലാം കേവലം ചില ഊഹവാർത്തകളല്ല, സദൃഢവും അനുഭവത്തിൽ കണ്ടറിയുവാനിരിക്കുന്നതുമായ യാഥാർത്ഥ്യങ്ങളാകുന്നു. അല്ലാഹു പറയുന്നു, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലായിക കാന അൻഹു മസ്ഊല, നിശ്ചയമായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെല്ലാം തന്നെ അതതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു. ഇസ്റാ 36. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അഞ്ചു കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഖിയാമത്തു നാളിൽ ആദമിന്റെ മകന്റെ അഥവാ മനുഷ്യന്റെ കാലടികൾ വിചാരണ നിലയം വിട്ട് നീങ്ങുകയില്ല. അവന്റെ ആയുഷ്കാലത്തെപ്പറ്റി, അത് എന്തിൽ വിനിയോഗിച്ചു തീർത്തുവെന്നും അവന്റെ യുവത്വത്തെപ്പറ്റി, അത് എന്തിൽ നശിപ്പിച്ചുവെന്നും അവന്റെ ധനത്തെപ്പറ്റി, അത് എവിടെ നിന്ന് സമ്പാദിച്ചുവെന്നും എന്തിൽ ചിലവഴിച്ചുവെന്നും അവൻ അറിയാവുന്ന കാര്യത്തിൽ അവൻ എന്താണ് പ്രവർത്തിച്ചത് എന്നും. തിർമതി. ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി മുതലായവർ നിവേദനം ചെയ്ത ഒരു ഹദീസിന്റെ രത്ന ചുരുക്കം ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരും വളരെ വിശന്നു വലഞ്ഞ ഒരവസരത്തിൽ ഒരു അൻസാരി അവരെ സൽക്കരിക്കുകയുണ്ടായി. ആദ്യം അദ്ദേഹം അവർക്ക് ഈത്തപ്പഴം നൽകി. തുടർന്ന് ഒരു ആട്ടിനെ അറുത്ത് ഭക്ഷണവും നൽകി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തിരുമേനി ഇങ്ങനെ പറഞ്ഞു, തീർച്ചയായും ഖിയാമത്തു നാളിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിശപ്പാണ് നിങ്ങളെ പുറത്താക്കിയത്, എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഈ സൽക്കാരം ലഭിക്കാതെ നിങ്ങൾ മടങ്ങേണ്ടി വന്നില്ല. ഇത് അള്ളാഹു നൽകിയ സുഖാനുഗ്രഹമാകുന്നു. മുസ്ലിം, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന സജ്ജനങ്ങളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
3: പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേട്ടത് തഫ്സീർ അമാനി.
8: أعوذ بالله من الشيطان الرجيم
9: فلا تحسبن الله مخلف وعده رسل

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.
3: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നു വരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനവുമായി പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ തഫ്സീറു സഅദിയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 95-ാം അധ്യായം സൂറത്തു തീൻ അഥവാ അത്തി എന്ന അർത്ഥത്തിലുള്ള അധ്യായമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 8 വചനങ്ങളാണ് ഈ സൂറത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാ, സൂറത്തു തീനിൻ്റെ പാരായണം നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. വളരെ മനോഹരമായ രൂപത്തിൽ ഈ പാരായണം നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ പാരായണം ചെയ്യുകയും ഒപ്പം അത്തരം പാരായണ രീതികൾ മനസ്സിലാക്കി വിശുദ്ധ ഖുർആനിനെ ഭംഗിയോടുകൂടെ പാരായണം ചെയ്യുന്നതിനുള്ള സൗഭാഗ്യമുണ്ടാകുന്നതിന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തു തീനിൻ്റെ പാരായണത്തിലേക്ക്.

0: വിശുദ്ധ ഖുർആൻ 95-ാം അധ്യായം സൂറത്തുത്തീൻ, അതിൻ്റെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ അതിൻ്റെ ഓരോ ആയത്തുകളുടെയും അർത്ഥം പഠിക്കുന്നതിന് മുമ്പായി അതിലുള്ള ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അത് ഇപ്രകാരമാണ്: വത്തീൻ, അത്തി തന്നെയാണ്; വസ്സൈത്തൂൻ, ഒലീവ് തന്നെയാണ്; വതൂരി സീനീൻ, സീനീൻ പർവ്വതം തന്നെയാണ്, അഥവാ സീന പർവ്വതം തന്നെയാണ്; വഹാദൽ ബലദ്, ഈ രാജ്യം തന്നെയാണ്; അൽ അമീൻ, നിർഭയമായ, വിശ്വസ്തമായ; ലഖദ് ഖലഖന, തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു; അൽ ഇൻസാന, മനുഷ്യനെ; ഫീ അഹ്സനി, ഏറ്റവും നല്ലതിൽ; തഖ്വീമിൻ, പാകപ്പെടുത്തൽ, രൂപപ്പെടുത്തൽ, ശരിപ്പെടുത്തൽ, ചൊവ്വാക്കൽ; സുമ്മ റദദ്നാഹു, പിന്നീട് നാം അവനെ മടക്കി ആക്കിത്തീർത്തു; അസ്ഫല, ഏറ്റവും അധമൻ, താണവനായി; സാഫിലീൻ, അധമന്മാരിൽ, താണവരിൽ; ഇല്ലല്ലദീന, ഒരുവർ ഒഴികെ, യാതൊരുവരൊഴികെ; ആമനു, വിശ്വസിച്ച; വഅമിലു അസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ; ഫലഹും, എന്നാൽ അവർക്കുണ്ടായിരിക്കും; അജ്റുൻ, പ്രതിഫലം, കൂലി; ഗൈറു മംനൂൻ, മുറിക്കപ്പെടാത്ത, ദാക്ഷിണ്യം പറയപ്പെടാത്ത; ഫമാ, അപ്പോൾ, എന്നിരിക്കെ, എന്താണ്; യുക്കസിബുക, നിന്നെ വ്യാജമാക്കുന്നത്; ബഅദു, പിന്നീട്, ശേഷം; ബിദ്ദീൻ, പ്രതിഫല നടപടിയെപ്പറ്റി, മതത്തെക്കുറിച്ച്; അലൈസല്ലാഹു, അല്ലാഹു അല്ലയോ; ബി അഹ്കമി, ഏറ്റവും വലിയ വിധികർത്താവ്; അൽഹാക്കിമീൻ, വിധികർത്താക്കളിൽ. വിശുദ്ധ ഖുർആനിലെ 95-ാം അധ്യായം സൂറത്തുത്തീനിൻ്റെ വാക്കർത്ഥങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി നമുക്കതിൽ മനസ്സിലാക്കാനുള്ളത് അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥങ്ങൾ നമുക്കറിയേണ്ടതുണ്ട്. ആശയപരമായും അതോടൊപ്പം തന്നെ ആശയങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിലെ മുഴുവൻ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് കാതോർക്കാം. ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
1: അത്തിയും
2: ഒലിവും,
1: സീനാ പർവ്വതവും,
2: വഹദൽ ബലദിൽ അമീൻ,
1: നിർഭയത്വമുള്ള ഈ രാജ്യവും തന്നെയാണ് സത്യം.
2: ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം,
1: തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു.
2: ثم رددناه أسفل سافلين,
1: പിന്നീട് അവനെ നാം അധമരിൽ അധമനാക്കി തീർത്തു.
2: إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون,
1: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, എന്നാൽ അവർക്കാകട്ടെ മുറിഞ്ഞുപോകാത്ത
2: പ്രതിഫലമുണ്ടായിരിക്കും.
1: എന്നിരിക്കെ ഇതിനുശേഷം പ്രതിഫല നടപടിയുടെ കാര്യത്തിൽ നിഷേധിച്ചു തള്ളാൻ നിനക്ക് എന്ത് ന്യായമാണുള്ളത്? അല്ലാഹു വിധികർത്താക്കളിൽ വച്ച് ഏറ്റവും വലിയ വിധികർത്താവല്ലയോ?
0: സൂറത്തുത്തീൻ, അതിൻ്റെ പാരായണം നമ്മൾ കേട്ടു, അതിൻ്റെ വാക്കർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അതോടൊപ്പം അതിൻ്റെ ആയത്തുകളുടെ അർത്ഥം പൂർണ്ണമായിട്ടും നമ്മൾ കേട്ടു. ഇനി നമ്മൾ കേൾക്കുന്നത് സൂറത്തുത്തീനിന് തഫ്സീറു സഅദിയിൽ നാസിറു സഅദി റഹിമഹുല്ലാ നൽകിയിരിക്കുന്ന അതിൻ്റെ വിശദീകരണമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ മലയാള ഭാഷാന്തരമാണ് നമ്മൾ കേൾക്കുന്നത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ഭാഷാന്തരം നിർവഹിച്ച അതിൻ്റെ ശബ്ദത്തിലേക്കാണ് ഇനി നമ്മൾ കാതോർക്കുന്നത്.
3: അത്തി തന്നെയാണ് സത്യം. സുപരിചിതമായ അത്തി തന്നെയാണിത്. അതുപോലെ തന്നെ ഒലീവും. അല്ലാഹു ഇവ രണ്ടുകൊണ്ടും സത്യം ചെയ്യാൻ കാരണം ഇതിൻ്റെ മരത്തിനും ഫലത്തിനുമുള്ള വർദ്ധിച്ച പ്രയോജനം തന്നെയാണ്. മാത്രമല്ല, ഈസബിനു മറിയമിൻ്റെ പ്രവാചകത്വ ഭൂമിയായ ശാം പ്രദേശമാണ് ഒലീവിൻ്റെയും അത്തിയുടെയും പ്രധാന കേന്ദ്രം. സീനാപർവ്വതം തന്നെയാണ് സത്യം. സീനാപർവ്വതമാവട്ടെ മൂസാനബി അലൈഹിസ്സലാമയുടെ പ്രവാചകത്വ പ്രദേശമാണ്. നിർഭയത്വമുള്ള ഈ രാജ്യവും തന്നെയാണ് സത്യം. ഇതാവട്ടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ കേന്ദ്രവുമാണ്. ശ്രേഷ്ഠരും ഉന്നതരുമായ പ്രവാചകന്മാർ നിയോഗിതരായ സവിശേഷമായ ഈ വിശുദ്ധ ഭൂമികളെക്കൊണ്ടാണ് അല്ലാഹു ഇവിടെ സത്യം ചെയ്തു പറഞ്ഞത്. ഇനി സത്യം ചെയ്ത് അല്ലാഹു പറയുന്നു, തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് പ്രത്യക്ഷമോ പരോക്ഷമോ ആയ മനുഷ്യൻ്റെ ഏതാവശ്യവും നിർവഹിക്കാൻ അവന് യാതൊരു വിഷമവും നേരിടാത്ത വിധത്തിൽ നിവർന്നു നിൽക്കുന്ന ആകാരവും അവയവങ്ങളുടെ പരസ്പര ബന്ധവും സൃഷ്ടിപ്പിൻ്റെ പൂർണ്ണതയും ഉള്ള അന്യൂനമായ ഘടന. മനുഷ്യന് അനിവാര്യമായും നന്ദി ചെയ്യേണ്ട ഇത്രയും മഹത്തായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും അനുഗ്രഹം നൽകിയവന് നന്ദി ചെയ്യുന്നതിൽ നിന്നും അധികം ആളുകളും തെറ്റിപ്പോയി. കളികളിലും വിനോദങ്ങളിലും വ്യാപൃതരായി മോശമായ കാര്യങ്ങളിലും താഴ്ന്ന സ്വഭാവങ്ങളിലും അവൻ തൃപ്തി കണ്ടെത്തുകയും ചെയ്തു. അതിനാൽ അല്ലാഹു അവരെ മടക്കി അധമരിൽ അധമനായി, അതായത് നരകത്തിൻ്റെ അഗാധതയിൽ തങ്ങളുടെ രക്ഷിതാവിനോട് അതിക്രമം കാണിച്ച പാപികളുടെ സ്ഥാനമാണത്. ഉന്നതമായ സ്വഭാവ ഗുണങ്ങളും സൽപ്രവർത്തനങ്ങളും വിശ്വാസവും കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചവരൊഴികെ. എന്നാൽ അവർക്കുണ്ട്, ആ ഉന്നത സ്ഥാനങ്ങൾ അവർക്ക് നേടിക്കൊടുക്കും മുറിഞ്ഞു പോകാത്ത പ്രതിഫലം. അതുമാത്രമല്ല, സമ്പൂർണമായ ആസ്വാദനങ്ങൾ, നിരന്തരമായ സന്തോഷങ്ങൾ, ധാരാളം സുഖാനുഗ്രഹങ്ങൾ. അതാവട്ടെ എന്നെന്നും നിലനിൽക്കുന്നതും മാറ്റമില്ലാത്തതും അതിലെ പഴങ്ങളും തണലും ശാശ്വതവും ആയിരിക്കും. എന്നിരിക്കെ ഇതിനുശേഷം പ്രതിഫല നടപടിയുടെ കാര്യത്തിൽ നിഷേധിച്ചു തള്ളാൻ നിനക്ക് എന്ത് ന്യായമാണുള്ളത്? പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫല ദിനത്തെ മനുഷ്യ നിനക്ക് നിഷേധിച്ചു തള്ളാൻ എന്ത് ന്യായങ്ങളാണുള്ളത്? നിനക്കുറപ്പു നൽകുന്ന അള്ളാഹുവിൻ്റെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ നീ കാണുകയും നിഷേധിക്കാൻ പറ്റാത്ത വിധം അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തതിനു ശേഷം.
0: മാഷാ അല്ലാ, വിശുദ്ധ ഖുർആനിലെ 95-ാം അധ്യായം സൂറത്തു തീനിൻ്റെ പഠനമാണ് ഇപ്പോൾ ഇവിടെ മുഴുവനായിരിക്കുന്നത്. മറ്റൊരു ദിവസത്തിൽ മറ്റൊരു സൂറത്തിൻ്റെ പഠനവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീറു സഅദി.
5: പീസ് റേഡിയോ, tuned to reality.
6: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പാരായണം ശൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ഓരോ അക്ഷരങ്ങളും അർത്ഥഗാംഭീര്യം കൊണ്ടും ആശയസമ്പുഷ്ടം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇന്നത്തെ തജ്വീദ് പഠനത്തിലൂടെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തുടർ പരമ്പരയിലെ അഞ്ചാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു അബ്ദുള്ള സമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി.

പറഞ്ഞു വന്നത്. അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ അഥവാ സിഫാത്തുൽ ഹുറൂഫ്, വിപരീതങ്ങൾ ഉള്ള അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ പറഞ്ഞത്. തൊട്ടുമുമ്പിലായി നമ്മൾ പറഞ്ഞത് ഹുറൂഫു അൽ ഇസ്തിഇലാ വസ്തിഫലാ വൽ ഇസ്തിഫാൽ. ഇസ്തിഇലാവും ഇസ്തിഫാലും അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ചില അക്ഷരങ്ങളെ മേൽപൂട്ടുയർത്തുകയും ചില അക്ഷരങ്ങളെ നാവ് തുറന്നുകൊണ്ട് ഉച്ചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഇൻഷാല്ലാ ഇന്ന് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ വിപരീതമുള്ള അടുത്ത രണ്ട് സിഫത്തുകളാണ് അൽ ഇത്ബാഖും അതുപോലെ അൽ ഇൻഫിത്താഹും. അൽ ഇൻഫിത്താഹു അൽ ഇത്ബാഖ്, ഇതാണ് ഇൻഷാല്ലാ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവ രണ്ടും എന്നുള്ളതും ഇവിടെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും അവ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതും എന്നുള്ളതുമാണ് ഇൻഷാല്ലാ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി എന്താണ് ഇൻഫിത്താഹ്, എന്താണ് ഇത്ബാഖ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റവും നാവും അതുപോലെ തന്നെ നാവിൻ്റെ അറ്റവും മേലെ അണ്ണാക്കും തമ്മിലുള്ള ചേർന്ന് നിന്നുകൊണ്ടുള്ള ഉച്ചാരണമാണ്. അതാണ് ഇതിലൂടെ നടക്കുന്നത്, സംഭവിക്കുന്നത്. അൽ ഇത്ബാഖു, ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ വഹുവ തലാഖൈ ത്വഇഫതൈ അൽ ലിസാൻ വൽ ഹംഖിൽ വൽ ഹനകിൽ അഅലാ ഇൻദ നുത്ഖി ബിൽ ഹർഫി. അപ്പോൾ ഹനകുൽ അഅല, ഏറ്റവും ഉയരത്തിലുള്ള മേലെ അണ്ണാക്കുമായി, നാവും മേലെ അണ്ണാക്കുമായുള്ള ആ ഒരു കൂട്ടിമുട്ടലും സ്പർശനവും ആ ചേർച്ചയുമാണ് അതിലൂടെ സംഭവിക്കുന്നത്. പിന്നെ സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എല്ലാം ഒരുപോലെയല്ല. അതിൽ ശക്തി കൂടിയതുണ്ട്, ശക്തി കുറഞ്ഞതുണ്ട്, മധ്യമ നിലവാരത്തിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ശക്തി കൂടിയതിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ വിശേഷണമാണ് അൽ ഇത്ബാഖ് എന്നുള്ളത്. ഇതിന് നാല് അക്ഷരങ്ങളാണുള്ളത്. ഇമാം ഇബ്നുൽ ജസരി അദ്ദേഹത്തിൻ്റെ അൽ ജസരിയയിൽ, മുഖദ്ദിമത്തുൽ ജസരിയയിൽ പറയുന്നു, വസാദു ളാദുൻ ത്വാഉ ളാഉൻ മുത്ബഖ, വസാദു ളാദുൻ ത്വാഉ ളാഉൻ മുത്ബഖ, സാദ് ബാദ്. അപ്രകാരം തന്നെ ത്വാഉ ളാഉ, ഈ നാല് അക്ഷരങ്ങളാണ് ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ള വിശേഷണത്തിൽപ്പെട്ടതാണ് ഇത്ബാഖ്. ഈ വിശേഷണങ്ങളുള്ളത് നാല് അക്ഷരങ്ങൾക്കാണ്, സാദ് ദാദ് ത്വാ ദാ ത്വാ ളാ. അപ്പോൾ ഈ നാല് അക്ഷരങ്ങൾ, ബാക്കിയുള്ള 24-25 അക്ഷരങ്ങളും ഇതിന് നേർവിപരീതമായിട്ടുള്ള ഇൻഫിത്താഹിൻ്റെ അക്ഷരമാണ്. ഇവിടെ ഒരക്ഷരത്തിന് വിപരീത, ഒരു സിഫത്തിന് വിപരീതമായതാണ് നമ്മൾ പറയുമ്പോൾ, ഈ സിഫത്തിന് അഥവാ ഇത്ബാഖിന് എത്ര അക്ഷരമുണ്ടോ അതിന് ബാക്കിയുള്ള അക്ഷരങ്ങളിൽ, അവിടെ അവശേഷിക്കുന്ന ബാക്കിയുള്ള ഹുറൂഫുൽ ഹിജായി അക്ഷരമാലയിലെ അക്ഷരങ്ങളൊക്കെ ഇതിൻ്റെ വിപരീത സിഫത്തിലുള്ള, വിപരീത വിശേഷണമുള്ള ഇതിൻ്റെ അക്ഷരങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാല് അക്ഷരങ്ങളാണ്, സാദ് ബാദ് ത്വാ വാ, ഈ നാലക്ഷരങ്ങൾ. ഈ നാല് അക്ഷരങ്ങളും നമുക്കറിയാവുന്നതുപോലെ തഫ്ഹീമിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞതാണ് ഹുറൂഫു തഫ്ഹീം എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ ഇസ്തിഇല, ഖുസ്സദഖ്തിൻ ഖിൽ, ഖുസ്സദഖ്തിൻ ഖിൽ, വായ നിറച്ച് ഗൗരവത്തിൽ ഘനപ്പിച്ച് നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയേണ്ട അക്ഷരങ്ങളാണ് ഈ ഏഴ് അക്ഷരങ്ങൾ. ഹുറൂഫുൽ ഇസ്തി, ഹുറൂഫുൽ ഇസ്തിഇല, ആ ഹുറൂഫുൽ ഇസ്തിഇല ഏഴക്ഷരമാണ്. അതിൽപ്പെട്ട നാലക്ഷരമാണ് ഇത്ബാഖിൻ്റെ അക്ഷരം, അക്ഷരങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നാലക്ഷരങ്ങളല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാകുന്നു. അപ്പോൾ

0: ഇൻതിബാഖ് ഇത്തിബാഖ് എന്നൊക്കെ പറഞ്ഞാൽ നാവ് അണ്ണാക്കിലേക്ക് ഉയർത്തുമ്പോൾ അതും രണ്ടും തമ്മിൽ അടുത്ത് വരുമ്പോൾ പുറത്തേക്ക് വായു പോകുവാൻ പ്രയാസമാണ്. അപ്പം ശബ്ദം അവിടെ തന്നെ ചുരുങ്ങും. അതുകൊണ്ടാണ് ഇത്തിബാഖ് എന്ന് പറയുന്നത്. നാലക്ഷരങ്ങളാണ് നമ്മൾ പറഞ്ഞു. ഇനി ഹുറൂഫുൽ ഇസ്തിഅലാവും അതുപോലെ തന്നെ ഹുറൂഫുൽ ഇത്തിബാഖും തമ്മിലുള്ള ബന്ധം, ഇഖ്തിലാഫും അഭിപ്രായം, വ്യത്യാസവുമുണ്ട് യോജിപ്പുമുണ്ട്. എന്തൊക്കെയാണ് യോജിപ്പ്, എന്തൊക്കെയാണ് ബന്ധം? ഹുറൂഫുൽ ഇസ്തിഅല നമ്മൾ നേരത്തെ പറഞ്ഞു, ഖുസ്സദഖ്തിൻ ഖിദ് എന്ന് പറഞ്ഞ ഏഴക്ഷരങ്ങൾ. ഈ ഏഴക്ഷരങ്ങളിൽ നാലെണ്ണമാണ് എന്ത്, ഇത്തിബാഖിന് അക്ഷരം. സാദ്, ദാദ്, ത്വാ, ലാ, ഇതാണ് ഇത്തിബാഖിൻ്റെ അക്ഷരം. ഇത്തിബാഖിൻ്റെ അക്ഷരങ്ങളല്ലാത്ത ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾ ബാക്കി മൂന്നെണ്ണമാണ്, ഖാ, ഗൈൻ, ഖാഫ്. ഇത് ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങളുമാണ്. അപ്പോൾ സാദ്, ദാദ്, ത്വാ, ലാ ഈ നാല് അക്ഷരങ്ങൾക്ക് ഇസ്തിഅലാഉം ഇത്തിബാഖും രണ്ട് സിഫത്തുകളും ഉണ്ട്. ബാക്കിയുള്ളതിന് ഇസ്തിഅലാ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഇസ്തിഅലാഉം ഇത്തിബാഖും, ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇസ്തിഅലാഉം ഇത്തിബാഖും തമ്മിൽ നേരിയ വ്യത്യാസമുണ്ട്. രണ്ടും നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇസ്തിഅലാ നാവിലെ മുകളിലേക്ക് ഉയർത്തുന്നുവെങ്കിലും ആ അണ്ണാക്കുമായി സ്പർശിക്കുന്നില്ല, അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല. നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നു, പക്ഷേ അണ്ണാക്കുമായി ചേർന്ന് നിൽക്കുന്നില്ല. അപ്പോഴാണ് ഇസ്തിഅലാ നടക്കുന്നത്. എന്നാൽ ഇത്തിബാഖ് എന്നറിഞ്ഞാൽ നാവിനെ ഉയർത്തുന്നു, നാവ് മേലെ അണ്ണാക്കുമായി കൊണ്ട് ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദം കൂടുതൽ കട്ടി കൂടുകയും ആ ഒരു സിഫത്ത് തന്നെ ശക്തമായ സിഫത്തായി മാറുകയും ചെയ്യുന്നു. അണ്ണാക്കുമായി സ്പർശിച്ച് അവിടെ തന്നെ നിൽക്കുന്നു എന്നർത്ഥം. പുറത്തേക്കുമല്ലാതെ അതിൻ്റെ കാറ്റ് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നില്ല, അത് ശബ്ദം വായയുടെ അകത്ത് തന്നെ നിൽക്കുന്നു. ഗൈൻ, ഹ, ഖാഫ് അതെന്താണ്? അത് പിന്നെ നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നുണ്ട്, പക്ഷേ അത് അണ്ണാക്കുമായി ചേർന്ന് നിൽക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇതിൽ പിന്നെ വിശേഷണങ്ങൾ എടുക്കുമ്പോൾ ഈ സാദ്, ദാദ്, ത്വാ, ലാ, ഗ, ഹ, ഖ എന്ന ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളിൽ ഏറ്റവും അഖ്വ, ഏറ്റവും ശക്തിയുള്ള സിഫത്തുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇത്തിബാഖിൻ്റെ അക്ഷരങ്ങൾ തന്നെയാണ്. സാദ്, ദാദ്, ത്വാ, ദാ എന്നീ നാലക്ഷരങ്ങൾക്കാണോ, ഗൈൻ, ഹ, ഖാഫ് എന്നീ മൂന്നക്ഷരങ്ങൾക്കാണോ ഏറ്റവും ശക്തിയെന്ന് ചോദിച്ചാൽ ഇത്തിബാഖിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ള സാദ്, ദാദ്, ത്വാ, ലാ എന്നീ അക്ഷരങ്ങൾക്ക് തന്നെയാണ് കട്ടി കൂടുതലുള്ളത്. അത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. സാദ്, ദാദ്, ത്വാ, ലാ ഇങ്ങനെയാണ് ഇത്തിബാഖിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്, നാലക്ഷരങ്ങൾ. ഇനി ഈ ഇത്തിബാഖിൻ്റെ അക്ഷരത്തിൽ പെടാത്ത ഇസ്തിഅലാൽപ്പെട്ട മൂന്ന് അക്ഷരങ്ങളാണ് ഗൈൻ, ഖ, ഖ. ഗൈൻ, ഖ, ഖാഫ്. അപ്പോൾ ഈ രണ്ടെണ്ണം രണ്ട് അക്ഷരങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ഇത്തിബാഖിൻ്റെ അക്ഷരങ്ങളായ സാദ്, ദാദ്, ത്വാ, ലാ എന്നീ നാലക്ഷരങ്ങൾക്കാണ് കൂടുതൽ ശക്തി എന്ന് മനസ്സിലാക്കും. എന്ന് പറഞ്ഞാൽ സിഫത്തുൽ ഇത്തിബാഖ് അഖ്വാ മിനൽ ഇസ്തിഅല, അൽ ഇത്തിബാഖ് അഖ്വാ മിനൽ ഇസ്തിഅല. ഹുറൂഫുൽ ഇസ്തിഅലയിൽപ്പെട്ട ഇത്തിബാഖില്ലാത്ത അക്ഷരങ്ങളെക്കാൾ കൂടുതൽ ശക്തിയുള്ള അക്ഷരങ്ങൾ അത് ഇത്തിബാഖിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ള സാദ്, ദാദ്, ത്വാ, ലാ എന്നീ അക്ഷരങ്ങൾക്കാണ്. അപ്പോഴാണ് ആ അക്ഷരങ്ങൾ ഉച്ചരിച്ച് പഠിക്കുമ്പോൾ ശരിക്കും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഹുറൂഫുൽ ഇത്തിബാഖിന് രണ്ട് സ്ഥാനങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ മഖ്റജ് വ അഖ്സൽ ലിസാൻ. അപ്പോൾ അത് ആ നിലക്ക് തന്നെ ശരിക്കും അതിൻ്റെ ഉച്ചാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളാകട്ടെ, അത് നാവിൻ്റെ അങ്ങേയറ്റം, നാവിൻ അങ്ങേയറ്റമാണ് അതിൻ്റെ മഖ്റജ്. അണ്ണാക്കിലേക്ക് വരുന്നില്ല. ഖ ക എന്നുള്ളത് അണ്ണാക്കിലേക്ക് അണ്ണാക്കിനോട് ചേർന്ന് വരുന്നില്ല. എന്നാൽ സാദ് ബാദ് അതുപോലെ പോ ദ എന്നുള്ളത് എന്താണ്, അതിൻ്റെ നാവിൻ്റെ അറ്റഭാഗത്താണ്, അഗ്രഭാഗത്താണ് അത് വരുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ശരിക്കും നമ്മൾ ഉച്ചരിച്ച് പരിശീലിക്കേണ്ടതും അതുപോലെ തന്നെ പരിചയിക്കേണ്ടതുമാണ് ഓരോ അക്ഷരങ്ങളും. ഇവിടെ പറഞ്ഞ സാദ് ബാദ് പോ വ ഈ അക്ഷരങ്ങൾ ഓരോ ആയത്തുകളിൽ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓതേണ്ടത് എന്നുള്ളത് കൃത്യമായി തന്നെ നമ്മളത് ഉച്ചരിച്ച് ശീലിക്കുക തന്നെ വേണം. പോ യതുമഊൻ, അതുപോലെ സാദ് സോ സാദ് പറയുമ്പോൾ തന്നെ ശരിക്കും ഈ പറയുന്ന അണ്ണാക്കിനോട് ചേർന്ന് കൊണ്ട് തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വോ നാവിൻ്റെ അങ്ങേയറ്റം ഇത് ഉയരുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ നിരകളുമായി കൊണ്ട് ചേരുന്നു. അപ്പോൾ ശരിക്കും അത് ഉച്ചരിച്ച് തന്നെ നമ്മൾ പരിശീലിക്കേണ്ടതാണ്. ബാദ് നമുക്കറിയാം, അതിൻ്റെ മഹ്റജ് ഒരേ മഹ്റജ് ആ അതിൽ നിന്ന് വാദ് മാത്രമാണ് ഉച്ചരിക്കുന്നത്. നമ്മളെ നാവിൻ്റെ അരിക് ഇടത്തെ ഭാഗത്തു നിന്നാണ്, അതും മേലെ പല്ലുകളുടെ നിരയും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ അവിടെ ഒരു ഊന്നൽ കൊടുക്കേണ്ടി വരും. ശരിക്കും അത് ആ അണ്ണാക്കുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചേരുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ ഹറൂഫുൽ ഇത്ബാക്ക് ഇത്ബാക്കിൻ്റെ അക്ഷരങ്ങളെ തന്നെ ഈ നാലെണ്ണത്തിൽ തന്നെ നമുക്ക് തെർത്തീബ് അതിൻ്റെ ശക്തി അനുസരിച്ച് നിർണ്ണയിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? കോ ബോദ് സോദ് ബോദ് അതിൻ്റെ തെർത്തീബ് പ്രകാരം, ശക്തിയുടെ ആ തെർത്തീബ് ക്രമപ്രകാരം നോക്കുമ്പോൾ ഏറ്റവും ശക്തിയുള്ള അക്ഷരം ഈ അക്ഷരങ്ങളിൽ ഇത്ബാക്കിൻ്റെ അക്ഷരങ്ങളിൽ ഒന്ന് പോ, പിന്നെ ബോദ്, പിന്നെ സോദ്, പിന്നെ ല. പോ ബോദ് സോദ് ല ഈ നാലക്ഷരങ്ങൾ ഇതാണ് അതിൻ്റെ ശക്തിയുടെ അതിൻ്റെ കൂവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതിൻ്റെ ഓർഡർ. ഇപ്പോൾ സോദ് വാനേക്കാൾ എന്തുണ്ട്, കൂവത്തുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് ഇതിൻ്റെ അടുത്ത എപ്പിസോഡുകളിൽ വരും. ഓരോ വിശേഷണങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് പിന്നെ ഒരക്ഷരത്തിന് എത്ര വിശേഷണമുണ്ട് എന്നുള്ളതും ആ വിശേഷണങ്ങൾ ഒവ്വത്തിൻ്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, മുത്തവസ്യത്തിൻ്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ ലൈഫായിട്ടുള്ള വിശേഷണങ്ങൾ ഏതൊക്കെയാണ്, ഈ മൂന്ന് വിശേഷണങ്ങളും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങൾക്കും ഏതൊക്കെ വിശേഷങ്ങൾ വന്നിട്ടുണ്ട്, കൂവത്തിന് വിശേഷണങ്ങൾ മാത്രം വന്നിട്ടുള്ളത് എങ്കിൽ അത് ഏറ്റവും ശക്തിയുള്ള കവിയായിട്ടുള്ള അക്ഷരമായിരിക്കും. അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും ഉള്ള സിഫത്തുകളെ കണക്കാക്കിക്കൊണ്ടാണ് ആ അക്ഷരം കവിയാണോ ലൈഫാണോ അല്ലെങ്കിൽ മുത്തവസ്യത്താണോ എന്ന് തീരുമാനിക്കുന്നത് എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും എങ്ങനെയാണോ നമ്മൾ ഉച്ചരിക്കുന്നത് അതിന് കൊടുക്കുന്ന വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ വെച്ചിട്ട് ശരിക്കും നമുക്ക് അക്ഷരങ്ങളുടെ സിഫത്തുകൾ അതിൻ്റെ പിന്നെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഫിത്താഹ്, ഇപ്പം ഇൻഫിത്താഹ് ശരിക്കും നമുക്ക് ആ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ പിന്നെ നാലക്ഷരങ്ങളൊഴിച്ച് ബാക്കിയെല്ലാം ഇൻഫിത്താഹിൻ്റെ അക്ഷരമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഇൻഫിത്താഹിൻ്റെ അക്ഷരം ഉച്ചരിക്കുമ്പോൾ വായ ശരിക്ക് തുറന്ന് ആണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഫഫ്തഹ് ബൈനി വബൈനഹും ഫത്ഹൻ വനജ്നി വമൻ മഅയ മിനൽ മുഅ്മിനീൻ. ബ ഇഫ്തഹ് മൈനി ഇഫ്തഹ് ഫഫ്തഹ് ബ ഇൻഫിത്താഹ് എന്ന് പറഞ്ഞാൽ തുറവിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ട് സംഗതികൾക്കിടയിലുള്ള ഗ്യാപ്പ്, വിടവ് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് വായിലൂടെ വിടർന്ന് ശരിക്കും വ്യക്തമായി നമ്മുടെ കാണുവാൻ കഴിയും. അൽ ഇൻഫിത്താഹ് എന്ന് പറഞ്ഞാൽ അൽ ഇഫ്തിറാഖ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഭാഷയിൽ ഇൻഫിത്താഹ് എന്ന് പറഞ്ഞാൽ ഇഫ്തിറാഖ്. മനസ്സിലായില്ലേ? ഹുവ ഇഫ്തിറാഖുൽ ലിസാനി അനിൽ ഹൻകി ഹനകിൽ അഅല ഇൻദ നുത്ഖി ബിഹുറൂഫി. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് മേലെ അണ്ണാക്കുമായിട്ടുള്ള ബന്ധമാണ് ഇൽസാഖായിരുന്നു. അത് ഒട്ടിച്ചേർന്നുകൊണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നു സാദ് ബാദ് തോ ല. എന്നാൽ അതിന് നേരെ വിപരീതമാണ് ഇവിടെ ഇൻഫിത്താഹിൻ്റെ അക്ഷരം അണ്ണാക്കിൽ നിന്നും വേർപ്പെട്ടുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഒ ഹ ക പോലെയുള്ള അക്ഷരങ്ങൾ, ഇസ്തിലാൻ്റെ അക്ഷരങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ 25 അക്ഷരങ്ങൾ, 29 അക്ഷരങ്ങളിൽ 4 ഇത്തുബാക്കിന് അക്ഷരമാണ്. ഈ ബാക്കിയുള്ളതെല്ലാം അതിന് വിപരീതമായ ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങൾ ആയിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ 3 ഇസ്തിലാൻ്റെ അക്ഷരവും 4 ഇത്തുബാക്കിന് അക്ഷരവും, പിന്നെ ബാക്കി വരുന്ന 22 അക്ഷരമാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഉച്ചരിച്ച് പരിശീലിക്കേണ്ട ഒരു സംഗതിയാണ്. നിയമങ്ങൾ പറയുന്നതെന്ന് മാത്രം, ഇതും ശരിക്കും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഓരോ ആയത്തിലും ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ, ഇത്തുബാക്കിൻ്റെ അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ഇൻഫിത്താഹിൻ്റെ അക്ഷരങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ അല്ലെങ്കിൽ ഈ വിശേഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് ശരിക്കും നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. വായ നിറച്ച് തഫ്ഹീമോട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ അത് 7, ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം വായ തുറന്ന് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. ഏതായിരുന്നാലും ഈ അക്ഷരങ്ങളെ, ഉച്ചാരണങ്ങൾ ശരിക്കും നമുക്ക് അത് ഒരു ഖാരിയിൽ നിന്നും കേട്ടുകൊണ്ട് അത് പ്രകാരം തന്നെ പരിശീലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പരമാവധി ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ നൽകിക്കൊണ്ട് അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചു കൊണ്ട് തന്നെ ഉച്ചരിക്കുവാനും അതുപോലെ തന്നെ പാരായണം ചെയ്യുവാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഓരോ അക്ഷരങ്ങളും ശരിയായ രൂപത്തിൽ ഉച്ചരിച്ച് പരിശീലിക്കുവാൻ പ്രത്യേകമായി നമ്മൾ പ്രയാസം ഉള്ള ആളുകൾ, അക്ഷരങ്ങൾ ശരിയായ രൂപത്തിൽ ഇപ്പോഴും ഉച്ചരിക്കാൻ കഴിയാത്ത ആളുകൾ അത് വളരെ ശ്രദ്ധയോടുകൂടി താല്പര്യത്തോടുകൂടി പഠിച്ചെടുക്കുവാനും ഖുർആൻ പാരായണം ക്രമപ്പെടുത്തുവാനും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ, തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുവഴി അല്ലാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനും അത് പ്രകാരം തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും അതിൻ്റെ പ്രവർത്തന മേഖലകളിലേക്കും കടന്നു ചെല്ലുവാനും ഇത്തരത്തിലുള്ള തജ്വീദ് പഠനങ്ങൾ നമുക്ക് സഹായകമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹ് ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് തജ്വീദ് പഠനം. ഇന്നത്തെ തജ്വീദ് പഠനത്തിലൂടെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന വിഷയത്തിലെ 5 ഭാഗമാണ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.

പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 46 മുതൽ 73 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അലി ജബ്ബാർ.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: അൽഹംദുലില്ലാഹി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി ആധികാരിക ഖുർആൻ തഫ്സീറുകളെ അടിസ്ഥാനമാക്കി മർഹൂം മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ പരിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അസറിനെ അധികരിച്ച് മർഹൂം അമാനി മൗലവി തയ്യാർ ചെയ്ത വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
1: അധ്യായം 103, സൂറത്തുൽ അസ്ർ. കാലം മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 3.
2: ഉബൈദുല്ലാഹി ഇബ്നു ഹഫ്സ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്വഹാബികളിൽ രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടിയാൽ ഒരാൾ മറ്റേയാളെ സൂറത്തുൽ അസ്ർ ആദ്യന്തം ഓതിക്കേൽപ്പിക്കാതെ അവർ പിരിഞ്ഞു പോകാറില്ല. അനന്തരം ഒരാൾ മറ്റേയാൾക്ക് സലാം ചൊല്ലി പിരിഞ്ഞു പോകും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സൂറത്തിനെപ്പറ്റി പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ സൂറത്തല്ലാതെ മറ്റൊന്നും അവതരിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും ജനങ്ങൾക്ക് ഇത് മതിയാകുമായിരുന്നു. കാരണം ഖുർആനിലെ എല്ലാ വിജ്ഞാനങ്ങളും അതുൾക്കൊണ്ടിരിക്കുന്നു. അവയുടെ മൗലികമായ വശങ്ങൾ സംക്ഷിപ്തമായി അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് സാരം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
1: വൽ അസ്ർ, കാലം തന്നെയാണ്.
3: വൽ അസ്ർ,
1: കാലം തന്നെയാണ് സത്യം.
4: വചനം 2.
1: ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ. ലഫി ഖുസ്ർ, നഷ്ടത്തിൽ തന്നെ.
3: ഇന്നൽ ഇൻസാന ലഫി ഖുസ്,
1: നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്.
4: വചനം 3.
1: ഇല്ലല്ലദീന, യാതൊരുവരൊഴികെ. ആമനു, വിശ്വസിച്ച. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത. വതവാസൌ, അന്യോന്യം ഒസിയത്തും ചെയ്ത. ബിൽഹഖ്, യഥാർത്ഥത്തെപ്പറ്റി, സത്യത്തെപ്പറ്റി, ന്യായത്തെപ്പറ്റി. വതവാസൌ, അന്യോന്യം ഒസിയത്തും ചെയ്ത. ബിസ്സബർ, ക്ഷമ കൊണ്ട്, സഹനം കൊണ്ട്.
3: ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൌ ബിൽഹഖി വതവാസൌ ബിസ്സബ്ർ,
1: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യോന്യം ഒസിയത്ത് അഥവാ ബലമായ ഉപദേശം ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യോന്യം ഒസിയത്ത് ചെയ്യുകയും ചെയ്തവരൊഴികെ, അഥവാ ഇവർ മാത്രം നഷ്ടത്തിലല്ല.
2: നല്ലതോ ചീത്തയോ, ചെറുതോ വലുതോ, സാധാരണമോ അസാധാരണമോ, സന്തോഷകരമോ സന്താപകരമോ ഏതായിരുന്നാലും ശരി, ലോകാലോകങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എണ്ണമറ്റ സംഭവങ്ങളെല്ലാം തന്നെ കാലത്തിന്റെ കണ്ണികളിൽ ഒതുങ്ങി നിൽക്കുന്നവയത്രേ. കാലം സാക്ഷിയാവാത്ത, കാലം സ്പർശിക്കാത്ത കാര്യങ്ങളോ കാരണങ്ങളോ ചരിത്രങ്ങളോ ഇല്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദ്യം തൊട്ട് അവസാനം വരേക്കും ബാധകമായ ഒരു നിയമം കാലമുള്ള കാലത്തോളം നീക്കപ്പോക്കില്ലാതെ സ്ഥിരപ്പെട്ടു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം. കാലത്തെ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മെ അറിയിക്കുന്നു. സത്യവിശ്വാസം, സൽക്കർമ്മങ്ങൾ, യഥാർത്ഥത്തെപ്പറ്റി പരസ്പരം ഉപദേശിക്കൽ, ക്ഷമയെപ്പറ്റി പരസ്പരം ഉപദേശിക്കൽ എന്നീ നാലു കാര്യങ്ങൾ അനുഷ്ഠിക്കാത്ത മനുഷ്യരെല്ലാം നഷ്ടക്കാരാണ്, അഥവാ അനുഷ്ഠിച്ചവർ മാത്രമാണ് ലാഭം നേടിയവർ. ഇതാണ് ആ യാഥാർത്ഥ്യം. ഭൗതിക നേട്ടങ്ങളിലോ, ഐഹിക വ്യാപാരങ്ങളിലോ, സ്വാർത്ഥ താല്പര്യങ്ങളിലോ, സുഖാഡംബരങ്ങളിലോ നേരിട്ടേക്കുന്ന നഷ്ടമല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന നഷ്ടം. അള്ളാഹു ഉദ്ദേശിച്ച നഷ്ടം ഏതായിരിക്കുമെന്ന് കണ്ടുപിടിക്കുവാൻ വലിയ ബുദ്ധിയോ യുക്തിയോ ഒന്നും വിനിയോഗിച്ച് സാഹസപ്പെടേണ്ടതില്ല. അത് അള്ളാഹു തന്നെ പലപ്പോഴും നമുക്ക് വിവരിച്ച് തന്നിട്ടുള്ളതാകുന്നു. ഉദാഹരണമായി 1. സൂറത്തുൽ കഹ്ഫിലെ 102 മുതൽ 106 വരെയുള്ള ആയത്തുകൾ നോക്കുക. ഇഹത്തിൽ വെച്ചു ചെയ്ത കർമ്മങ്ങൾ പാഴായിത്തീരുകയും അതോടൊപ്പം തങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നവർ എന്നുവച്ചാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലും അവനുമായി കണ്ടുമുട്ടേണ്ടി വരുന്നതിലും അവിശ്വസിച്ചത് നിമിത്തം മുൻ ചെയ്ത കർമ്മങ്ങളെല്ലാം ഫലശൂന്യമായി നരകശിക്ഷയ്ക്ക് അർഹനായി തീർന്നവർ, ഇവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാരെന്നാണ് അവിടെ അള്ളാഹു പറയുന്നത്. 2. സൂറത്തുൽ മുനാഫിക്കൂൻ 9 നോക്കുക. സ്വത്തുക്കളും മക്കളും നിമിത്തം ദൈവസ്മരണയിൽ അശ്രദ്ധരായിത്തീർന്നവരാണ് നഷ്ടക്കാർ എന്ന് അവിടെ പറയുന്നു. 3. സൂറത്ത് ഹജ്ജിൽ 11 പറഞ്ഞതിന്റെ സാരം: നന്മ ബാധിക്കുമ്പോൾ മനസമാധാനപ്പെട്ടും തിന്മ ബാധിക്കുമ്പോൾ സ്ഥിതി അവതാളത്തിലായിക്കൊണ്ടും ചഞ്ചല മനസ്സോടെ അള്ളാഹുനു ആരാധന നടത്തുന്നവരുടെ നഷ്ടമാണ് ഇഹത്തിലും പരത്തിലുമുള്ള സ്പഷ്ടമായ നഷ്ടം എന്നത്രേ. 4. ഇസ്ലാമല്ലാത്ത ഒരു മതത്തെ ആരെങ്കിലും അന്വേഷിക്കുന്ന പക്ഷം അത് സ്വീകാര്യമല്ലെന്നും അവൻ പരലോകത്ത് നഷ്ടക്കാരനാണെന്നും സൂറത്ത് ആലി ഇംറാൻ 85 പറയുന്നു. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന നഷ്ടം ഏതാണെന്ന് മറ്റെവിടെയും പരിധി നോക്കാതെ ഇതിൽ നിന്നെല്ലാം മനസ്സിലായല്ലോ. ഈ നഷ്ടത്തിൽ നിന്ന് അതല്ലാത്ത നഷ്ടങ്ങളെല്ലാം കേവലം നാമമാത്ര നഷ്ടങ്ങളാണ്. ഒഴിവാകുവാൻ 4 കാര്യങ്ങളാണ് അള്ളാഹു ഉപാധിയായി എടുത്തുകാട്ടുന്നത്. 1. വിശ്വാസം, അതായത് അള്ളാഹുവിലും അവൻ്റെ പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും അന്ത്യനാൾ തുടങ്ങിയ കാര്യങ്ങളിലുമുള്ള വിശ്വാസം. വിശ്വാസം നാമമാത്രമായാൽ പോരാ, ദൃഢവും സൽക്കർമ്മങ്ങൾക്ക് പ്രചോദനം നൽകുന്നതുമായിരിക്കണം. സൂറത്തുൽ ഹുജറാത്ത് 14-15 മറ്റും നോക്കുക. 2. സൽക്കർമ്മം പ്രവർത്തിക്കൽ. മേൽപ്പറഞ്ഞ സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൻ്റെ നാനാതുറകളിലും അനുസരിക്കപ്പെടേണ്ടതുള്ള നിയമനിർദ്ദേശങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അള്ളാഹുവിന് ചില ആരാധനാകർമ്മങ്ങൾ മാത്രം നിർവഹിക്കുന്നതുകൊണ്ട് ഒരാൾ സൽക്കർമ്മിയായി തീരുന്നതല്ല, മറിച്ച് ജനങ്ങളോടും സഹസൃഷ്ടികളോടും തന്നോടു തന്നെയും പാലിക്കേണ്ടുന്ന കടമകളും മര്യാദകളും പാലിക്കുമ്പോഴേ ഒരാൾ ശരിയായ സൽക്കർമ്മിയായി തീരുകയുള്ളൂ. 3. പരസ്പരം യഥാർത്ഥം കൊണ്ട് അഥവാ വിശ്വാസപരമായോ കർമ്മപരമായോ വേണ്ടപ്പെട്ടതും സ്ഥിരപ്പെട്ടതുമായ എല്ലാ കാര്യങ്ങൾ കൊണ്ടും അന്യോന്യം വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന കാര്യം ഇന്ന പ്രകാരമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊടുത്താൽ മാത്രം പോരാ, അത് പ്രവർത്തനത്തിൽ വരുത്തുവാൻ പ്രേരിപ്പിക്കുമാറ് സദുപദേശത്തിലും ബലവത്തായ രീതിയിലും ആയിരിക്കേണ്ടതുണ്ട് എന്നാണ് വസിയത്ത് എന്ന പ്രയോഗം കാണിക്കുന്നത്. വേണ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഉപദേശം നൽകലും വെറുക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിരോധിക്കലും അൽ അമ്റു ബിൽ മഅറൂഫി വൻ നഹി അനിൽ മുൻകർ മുസ്ലിങ്ങളുടെ പൊതുകടമയാണെന്ന കാര്യം ഇവിടെ സ്മരണീയമാകുന്നു. വ്യക്തിപരമെന്നോ സാമൂഹ്യമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ കാര്യത്തിലും ഓരോരുത്തരും അവനവന്റെ കഴിവനുസരിച്ച് ഇത് നിർവഹിക്കുവാൻ ബാധ്യസ്ഥനാകുന്നു. 4. ക്ഷമയെപ്പറ്റി പരസ്പരം വസിയത്ത് ചെയ്യലത്രേ. ജനങ്ങൾക്ക് സത്യോപദേശങ്ങൾ നൽകുമ്പോൾ അതിനെതിരിൽ നേരിട്ടേക്കാവുന്ന എതിർപ്പുകളെയും വിഷമങ്ങളെയും സഹിക്കുക, ആപത്തുകളിലും പരീക്ഷണങ്ങളിലും ക്ഷമ കൈക്കൊള്ളുക, അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ വർജിക്കുകയോ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അനുഷ്ഠിക്കുകയോ ചെയ്യുന്നതിൽ നേരിട്ടേക്കാവുന്ന ബുദ്ധിമുട്ടുകളെ ക്ഷമാപൂർവം തരണം ചെയ്യുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇന്നത്തെ പോലെ പരിസരവും സമൂഹവും സദാചാര മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്തോറും ക്ഷമയുടെ വൃത്തം വിപുലമായി തീരുകയും പരസ്പരം ക്ഷമയെപ്പറ്റി ഉപദേശിക്കുന്നതിന്റെ ആവശ്യകത വർദ്ധിക്കുകയുമാണ് ചെയ്യുന്നത്. വമിനല്ലാഹി തൗഫീഖ്. വലുപ്പം നോക്കുമ്പോൾ വളരെ ചെറുതാണെങ്കിലും ഒരു വ്യാഖ്യാനമൊന്നും കൂടാതെ തന്നെ ഉള്ളടക്കം വ്യക്തമായതും അതിവിപുലവും അർത്ഥഗർഭവുമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ് ഈ സൂറത്ത് എന്ന് കാണാം. വ്യക്തികളുടെയും സമുദായത്തിൻ്റെയും വിജയമാർഗങ്ങൾ മുഴുവൻ അതിൽ സംക്ഷിപ്തമായി വിവരിക്കപ്പെട്ടിരിക്കുന്നു. തക്കം കാണുമ്പോഴെല്ലാം ഖുർആൻ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഭൗതിക താൽപ്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കാറുള്ള ചില ആധുനികവാദികൾ ഈ സൂറത്തിന് അവരുടെ വക ഒരു പുതിയ അർത്ഥവ്യാഖ്യാനം കൽപ്പിച്ചു കാണുകയുണ്ടായി. അത് ഏതാണ്ടിങ്ങനെ വിവരിക്കാം. പഞ്ചസാരക്ക് മധുരമുണ്ട്. അമേരിക്കയിലെ പ്രസംഗം റേഡിയോ വഴി ഇന്ത്യയിൽ കേൾക്കാം. പരിഷ്കരിച്ച ബഹിരാകാശ വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തി മനുഷ്യന് ചന്ദ്രനിലും മറ്റു ഗോളങ്ങളിലും പോയി വരുവാൻ കഴിയും എന്നിവ പോലെയുള്ള യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കുകയും അവ പ്രായോഗികമാക്കുവാൻ വേണ്ടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും അവ പ്രാവർത്തികമാക്കുന്നതിൽ നേരിടുന്ന വിഷമങ്ങൾ സഹിക്കുന്നതിനെക്കുറിച്ചും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യാതിരുന്നാൽ മനുഷ്യന്റെ ജീവ പുരോഗതി നഷ്ടപ്പെടും. ഈ 4 ഗുണങ്ങൾ കൊണ്ടാണ് യൂറോപ്യൻ സമുദായങ്ങൾ ലോകത്ത് വമ്പിച്ച പുരോഗതി പ്രാപിച്ചത്. ഇതാണ് അതിൻ്റെ ചുരുക്കം. സുബ്ഹാനല്ലാഹ്. ആശ്ചര്യം, ഈ വ്യാഖ്യാനത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഖുർആൻ എത്രയോ പരിശുദ്ധം തന്നെ. ഭൗതിക ലാഭനഷ്ടങ്ങളുടെയും ജയപരാജയങ്ങളുടെയും മാനദണ്ഡങ്ങളായി ഇവർ സമർത്ഥിക്കുന്ന ഈ സമർത്ഥനം അതിൻ്റെ മുഖവിലക്കു തന്നെ നമുക്കും തെല്ലൊക്കെ വകവെക്കാം. പക്ഷേ സൂറത്തുൽ അസറിന്റെ ആശയവും താൽപ്പര്യവും അതുമായി അല്പം ബന്ധം പോലുമില്ല തന്നെ. അള്ളാഹുവിലും ഖുർആനിലും ശരിക്ക് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് അയാൾ വളരെ വിവരസ്ഥനൊന്നുമല്ലെങ്കിലും ശരി, കേവലം എന്തോ താൽപര്യപൂർവ്വം പുതുതായി ചമയ്ക്കപ്പെട്ട ഒരു കടുത്ത ദുർവ്യാഖ്യാനമാണിതെന്ന് മനസ്സിലാക്കുവാൻ പരസഹായമൊന്നും ആവശ്യമില്ല. സൂറത്ത് ബനു ഇസ്രായേലിലെ 18-19 എന്നീ രണ്ട് തിരുവചനങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. മൻ കാന യുരീദുൽ ആജിലത്ത എന്ന് തുടങ്ങി കാന സഅയുഹും മഷ്കുറ എന്നിവരെയുള്ള ആയത്തിന്റെ സാരം, ക്ഷണികമായ ഈ ലോകത്തെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നതായാൽ നാം വേണമെന്ന് വെക്കുന്നത് അവിടത്തിൽ അവനും നാം ക്ഷണത്തിൽ കൊടുക്കുന്നതാണ്. പിന്നീട് അവന് നരകത്തെ നാം ഏർപ്പെടുത്തി കൊടുക്കും. ആക്ഷേപിക്കപ്പെട്ടവനായും നിന്ദിക്കപ്പെട്ടവനായും കൊണ്ട് അവൻ അതിൽ കടന്നെരിയുന്നതാണ്. ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുകയും അവൻ സത്യവിശ്വാസിയായും കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം പരിശ്രമിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ളവരുടെ പരിശ്രമം നന്ദി ചെയ്യപ്പെടുന്നതായിരിക്കും.
0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി ഇന്നത്തെ എപ്പിസോഡ് സമാപിക്കുകയാണ്. സൂറത്തുൽ അസറിന്റെ വിശദീകരണം ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്നുള്ള ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
5: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവീകമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മക്കയുടെയും മദീനയുടെയും വിശുദ്ധ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ഖുർആന്റെ മധുരസ്വരങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിലേക്ക്.
1: ولقد

قل عسى أن يكون ردف لكم بعض الذي تستعجلون. قل

ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കിഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെ പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പാരായണം അശ്ശൈഖ് ഖലീഫ അത്തുനൈജി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ഹൃദയ വസന്തം, സൂറത്തു സ്വാഫാത്തിലെ വചനങ്ങളുടെ പാരായണവും വിശദീകരണവും നമുക്ക് കേൾക്കാം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: عظاما أئنا لمبعوثون أوآباؤنا الأولون.
1: സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സൂറത്ത് സ്വാഫാത്തിലെ 15 മുതലുള്ള 15, 16, 17 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സ്വാഫാത്തിലെ 14-ാമത്തെ വചനമാണ് അവസാനമായി നമ്മൾ വിശദീകരിച്ചത്. ആ വചനത്തിന് ശേഷം സത്യനിഷേധികളായ ആളുകളുടെ മറ്റൊരു പ്രവർത്തനമാണ്, സ്വഭാവമാണ് അള്ളാഹു 15-ാമത്തെ വചനത്തിൽ എടുത്തു പറയുന്നത്. വഖാലു, അവർ പറഞ്ഞു, ഇൻ ഹാദാ, ഇത് അല്ല, ഇല്ലാ സിഹ്റു മുബീൻ, വ്യക്തമായ മായാജാലമല്ലാതെ. അവിടെ വാവ് അതുഫിൻ്റെ വാവാണ്. അവർ പറയുകയും ചെയ്തു എന്നാണ് ആ വാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖാലു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു. അപ്പോ വഖാലു, അവർ പറയുകയും ചെയ്തു. ഇൻ ഹാദാ, ഈ ഇൻ എന്നത് നഫീന് വേണ്ടി, അല്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇന്നാണ്. വേറെ ചില ഇൻ എന്നത് തൗക്കീദിനു വേണ്ടി, തീർച്ചയായും എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. മറ്റു ചില ഇൻ എന്ന ഹർഫുകൾ അത് ഷർത്തിനു വേണ്ടി, ഒരു നിബന്ധനക്കു വേണ്ടി, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫലം ഇങ്ങനെയാകും എന്ന് പറയാൻ വേണ്ടി പ്രയോഗിക്കാറുണ്ട്. പക്ഷെ ഈ വചനത്തിൽ ഇൻ എന്നത് അല്ല എന്ന അർത്ഥത്തിലാണ്. ഇൻ ഹാദാ, ഇതല്ല, ഇല്ലാ സിഹ്റുൻ, സിഹറല്ലാതെ അല്ല, മായാജാലമല്ലാതെ അല്ല, മുബീൻ, വ്യക്തമായ. ഇവിടെ മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞൊരു കാര്യം, അവരുടെ വാദം സിഹ്റുൻ ബയ്യിനുൻ വാദിഹുൻ, അവർ സിഹ്റുൻ മുബീൻ എന്ന് പറഞ്ഞത് വ്യക്തമായ, പ്രകടമായ ഒരു സിഹ്ർ എന്നർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നു, സുബ്ഹാനല്ലാ, എന്തൊരു അത്ഭുതമാണ് അവരുടെ ആ വാക്കുകൾ. കാരണം ജഅലുൽ ഹഖൽ വാദിഹ സിഹ്റൻ വാദിഹ, വളരെ വ്യക്തമായ സത്യത്തെ അവർ വ്യക്തമായ മായാജാലം എന്നാണ് പറയുന്നത്. ഹാദാ ഹുവ മൗഖിഫുഹുമുസ്സാബിത് മിൻ ആയാത്തില്ലാഹി കമാ ഖാല തആല, ഇതാണ് അവരുടെ നിലപാട്. സത്യത്തെ കീഴ്മേൽ മറിക്കുന്ന, സത്യത്തെ അസത്യമായി ആരോപിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ വേർതിരിക്കുകയും ചെയ്യുന്ന പ്രവണത. കാരണം സൂറത്തുൽ ഖമറിൽ കാണാം, ഇഖ്തറബത്തിസ്സാഅതു വൻശഖ് القمر وان يروا ايه يعرضوا ويقولوا سحر مستمر اقتربت الساعه
2: الله പറയുന്നു, അന്ത്യനാൾ അടുത്തിരിക്കുന്നു.
1: وانشق القمر, ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു.
2: وان يروا ايه,
1: വല്ല ദൃഷ്ടാന്തവും അവർ കണ്ടാൽ, يعرضوا, അവർ അവഗണിച്ചു കളയും.
2: വയഖൂലു, അവർ പറയുകയും ചെയ്യും,
1: സിഹ്റു മുസ്തമിർ, സ്ഥിരമായ മായാജാലം തന്നെയാകുന്നു എന്ന്. അപ്പോ വളരെ കൃത്യവും വ്യക്തവുമായ ദൃഷ്ടാന്തങ്ങൾ കണ്ട് ആ കണ്ട ആളുകൾ പറഞ്ഞ കാര്യമാണ് അള്ളാഹു ഈ വചനത്തിലെടുത്തു പറയുന്നത്. അതുകൊണ്ടാണ് ഇത് അവരുടെ സ്ഥിരം ഒരു സമ്പ്രദായമാണ്, അവർ സ്വീകരിക്കുന്നൊരു നിലപാടാണെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്.
2: ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാലൽ മുശ്രിക്കൂന യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുശ്രിക്കുകൾ പറഞ്ഞു, മുഹമ്മദേ, അരിന ആയതൻ നഷ്ഹദു ലക് ബി അന്നക റസൂലുള്ളാ, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നതിന് ഞങ്ങൾക്ക് വല്ല ദൃഷ്ടാന്തവും കാണിച്ചു തരണം. ഫസഅലല്ലാഹു അൻ യുരിയഹും ആയ,
1: അപ്പൊ പ്രവാചകൻ തിരുമേനി അള്ളാഹുവിനോട് ചോദിച്ചു വല്ല ദൃഷ്ടാന്തവും കാണിച്ചു തരാൻ.
2: അങ്ങനെ ഫൻഷഖൽ ഖമറു ഫിർഖതൈൻ,
1: ചന്ദ്രൻ രണ്ട് പിളർപ്പ് പിളർന്നു, രണ്ട് ഭാഗമായി പിളർന്നു.
2: ഫിർഖത്തുൻ ഫൗഖൽ ജബലി
1: വഫിർഖത്തുൻ ദൂന, ഒന്ന് ഒരു പർവ്വത, ഒരു കഷ്ണം, ഒരു പിളർപ്പ് ഒരു പർവ്വതത്തിൻ്റെ മുകളിലും മറ്റൊന്ന് മറ്റൊരു ഭാഗത്തും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ഹദു ഇഷ്ഹദു, ഇത് കണ്ട പ്രവാചകൻ പറഞ്ഞു, ദാ നിങ്ങൾ നോക്കിക്കാണുവീൻ, നിങ്ങൾ നോക്കിക്കാണുവീൻ. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അപ്പോൾ എന്ത് തൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും കൺമുമ്പിൽ കണ്ടാലും ഇത് വ്യക്തമായ മായാജാലമാണെന്ന് ആണ് അവർ പറയാറുള്ളത്. ഒരു വലിയ പാഠവും ഒരു വലിയ സന്ദേശവും ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതായത്, ഏത് കാലഘട്ടത്തിലും പ്രവാചകന്മാരുടെ എതിരാളികൾ, അതേപോലെ അവരോട് ധിക്കാരം സ്വീകരിച്ച, അവരെ ധിക്കരിച്ച ആളുകൾ ജനങ്ങളെ പ്രവാചകന്മാരിൽ നിന്നും അകറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അടവ് നയമാണ് പ്രവാചകന്മാരെക്കുറിച്ചുള്ള ദുരാരോപണങ്ങൾ. പല ചീത്ത പേരുകളും അവർക്ക് ചാർത്തിക്കൊടുക്കും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? സാധാരണ മനുഷ്യർ, മറ്റു ജനങ്ങൾ പ്രവാചകന്മാരിൽ നിന്ന് അകലാൻ, അവരിൽ ആകൃഷ്ടരാവാതിരിക്കാൻ അങ്ങനെയുള്ള പല അടവു നയങ്ങളും അവർ സ്വീകരിക്കാറുണ്ട്. പല പേരുകളും വിളിക്കുക, അതേപോലെ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത്, അത് പ്രവാചകന്മാരുടെ ആഗമനകാലം മുതൽ അവസാന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെയും ഇന്നും ആ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ സൂറത്തു ദാരിയാത്തിൽ പറയുന്നു,

കദാലിക അപ്രകാരം മാ അതല്ലദീന മിൻ ഖബ്ലിഹിം മിർ റസൂലിൻ ഏതൊരു ദൂതൻ അവരിലേക്ക് ഇതിനു മുമ്പ് വന്നപ്പോഴും ഇല്ലാ ഖാലു അവർ പറയാതിരുന്നിട്ടില്ല സാഹിറുൻ ഔ മജ്നൂൻ മായാജാലക്കാരൻ അല്ലെങ്കിൽ ഭ്രാന്തൻ എന്ന്. അപ്പൊ ഏത് പ്രവാചകന്മാരുടെ നേരെയും അവരുടെ എതിരാളികൾ അല്ലെങ്കിൽ അവരുടെ കാലത്ത് ജീവിച്ച അത്തരം അസത്യത്തിൻ്റെ വക്താക്കൾ ഈ സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അഥവാ അഹ്ലുൽ ബാത്തിൽ അസത്യത്തിൻ്റെ കക്ഷികൾ അവർ ഞങ്ങളാകുന്നു സത്യത്തിൻ്റെ കക്ഷികളെന്ന് വാദിക്കുകയും യഥാർത്ഥ സത്യത്തിൻ്റെ കക്ഷികളെ അഥവാ അഹ്ലുൽ ഹഖിനെ അവർ പിഴച്ചവരാണ്, അവർ അസത്യത്തിലാണ് എന്ന് മുദ്രയടിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം. അത് ഇന്നും നമുക്ക് സമൂഹത്തിൽ കാണാം. എല്ലാത്തരം പുത്തൻ ആചാരങ്ങളും സ്വീകരിക്കുകയും പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കോ പ്രവൃത്തിയോ അംഗീകാരമോ ഇല്ലാത്ത ധാരാളം ആചാരങ്ങൾ, ഒന്നോ രണ്ടോ പത്തോ നൂറോ അല്ല, ധാരാളം ആചാരങ്ങൾ ആചാരമായി മതമായി ആചരിക്കുകയും എന്നിട്ട് എല്ലാ ബിദ്അത്തുകളും നിങ്ങൾ കൈയൊഴിക്കണം, പ്രവാചകന്റെ സുന്നത്തുകളിലേക്ക് മടങ്ങണം എന്ന് പറയുന്ന യഥാർത്ഥ സുന്നത്തിൻ്റെ വക്താക്കളെ ബിദഅികളായിട്ടാണ് അവർ ചിത്രീകരിക്കാറുള്ളത്. അവർ പറയും ഇവർ പുത്തൻവാദികളാകുന്നു. ഈ പറയുന്ന ആളുകളും ലക്ഷ്യമാക്കുന്നത് സാധാരണ മനുഷ്യരെ ഇവരെ തൊട്ട് അകറ്റലാണ്. ഇവരിൽ നിന്ന് അവരെ അകറ്റി നിർത്താൻ, അവരിൽ ആകൃഷ്ടരാകുന്ന ആളുകളെ തടയാൻ വേണ്ടി സ്വീകരിക്കുന്ന നിലപാടാകുന്നു ഇത്. ഏത് കാലഘട്ടത്തിലും അസത്യത്തിൻ്റെ വക്താക്കൾ പിഴച്ച കക്ഷികൾ സ്വീകരിക്കാറുള്ളൊരു നിലപാടാകുന്നു ഇത്. മാത്രമല്ല, പിഴച്ച വിശ്വാസങ്ങളും അഥവാ ഖുർആനിൻ്റെയോ സുന്നത്തിൻ്റെയോ പിൻബലമില്ലാത്ത വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നവർ, അതുപോലെ തന്നെ തീവ്രമായ നിലപാടുകൾ, തീവ്രവാദപരമായ ചിന്താഗതികൾ അത് കൊണ്ടു നടക്കുന്നവർ, അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ മൻഹജു സലഫ് സ്വീകരിക്കുന്ന പ്രവാചകന്റെ മാർഗം, സ്വഹാബത്തിൻ്റെ മാർഗം, താബികളുടെ മാർഗം, ആ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. അതാണ് സത്യത്തിൻ്റെ മാർഗം, അതാണ് സുരക്ഷിതത്വമായ മാർഗം എന്ന് പറയുന്ന ആളുകളെ തീവ്രവാദികളായിക്കൊണ്ടും അവരെ പഴച്ച വിശ്വാസക്കാരായിക്കൊണ്ടും ഒക്കെയാണ് ചിത്രീകരിക്കാറുള്ളത്. ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് ചില മുഫസ്സിരീങ്ങൾ അത്തരം വ്യാഖ്യാനങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എന്തൊക്കെ ആക്ഷേപങ്ങൾ ആക്ഷേപിച്ചാലും എന്തൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞാലും എന്ത് പേരുകൾ വിളിച്ച് സമൂഹത്തെ അവരെ തൊട്ട് അകറ്റാൻ ശ്രമിച്ചാലും പ്രവാചകന്മാരെല്ലാം തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുകയും ക്ഷമ കൈക്കൊള്ളുകയുമാണ് ചെയ്തത്. ഇന്നും അതുതന്നെയാണ് സത്യത്തിൻ്റെ വക്താക്കൾക്ക്, അഹ്ലുൽ ഹഖിന് മൻഹജു സലഫ് സ്വീകരിക്കുന്നവർക്ക് കരണീയമായ മാർഗം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പതിനാലാമത്തെ വചനം, പതിനഞ്ചാമത്തെ വചനം, വഖാലു അവർ പറഞ്ഞു, ഇൻ ഹാദാ ഇതല്ല ഇല്ലാ സിഹ്റുൻ മുബീൻ, വ്യക്തമായ മായാജാലമല്ലാതെ. തുടർന്ന് പതിനാറാമത്തെ വചനം,

0: ആ ആളുകൾ തന്നെ പറയുകയാണ്, അഇദാ മിത്ന, നമ്മൾ മരിച്ചതിന് ശേഷം, വകുന്ന, നമ്മളാവുകയും ചെയ്തിട്ട്, തുറാബൻ, മണ്ണും, വഇദാമ, എല്ലുകളും. അപ്പം നമ്മൾ മരിക്കുകയും എന്നിട്ട് എല്ലും മണ്ണുമൊക്കെ ആവുകയും ചെയ്തതിന് ശേഷം, അഇന്ന ലമബ്ഊസൂൻ, നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ തന്നെയാണോ? അതൊരു പരിഹാസത്തിൻ്റെ ചോദ്യമാണ്. നമ്മൾ മരിച്ച് മണ്ണോട് മണ്ണായി ചേർന്നു, മണ്ണിൽ ലയിച്ചു പോയി, എന്നിട്ടും എങ്ങനെയാണൊരു പുനഃസൃഷ്ടി സാധ്യമാവുക? അവർ വീണ്ടും പറയുന്നു, അവഅബാഉനൽ അവ്വലൂൻ, നമ്മളുടെ പൂർവ്വപിതാക്കന്മാരും അവരും പുനർസൃഷ്ടിക്കപ്പെടും, അവരും വീണ്ടും സൃഷ്ടിക്കപ്പെടും എന്നാണോ പറയുന്നത്? ഇതാണ് അവരുടെ ചോദ്യം. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. സത്യനിഷേധികൾ ഏത് കാലഘട്ടത്തിലും പറയാറുള്ള ഒരു ആരോപണവും അല്ലെങ്കിൽ ഒരു പരിഹാസവുമാകുന്നു ഇത്തരത്തിലുള്ള വാക്കുകൾ. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇദാ മിത്ന വസിർന തുറാബൻ വഇലാമൻ ബാലിയ, നമ്മൾ മരിച്ച് മണ്ണും എല്ലുകളുമൊക്കെയായി മാറി, ജീർണിച്ച എല്ലുകൾ, എന്നിട്ട് അഇന്നാല മബ്ഊസൂന മിൻ ഖുബൂരിന, നമ്മുടെ ഖബറുകളിൽ നിന്ന് നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണോ? അഹ്യാ, ജീവനുള്ളവരായിട്ട്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഈ വാക്ക് യസ്തബ്ഇദൂന ലക് വയുകദ്ദിബൂന ബിഹി, അവർ താങ്കൾ പറയുന്ന വാക്കിനെ അത് സംഭവിക്കാത്ത കാര്യമാണ്, അസംഭവ്യമാണ് എന്നാണ് അവർ ഈ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യസ്തബ്ഇദൂനക്, അത് സംഭവിക്കുകയില്ല, അത് അസംഭവ്യമാണെന്ന് അവർ താങ്കളോട് പറയുന്നു. അപ്പോൾ മരണശേഷം ഒരു ജീവിതമുണ്ടെന്നത് അംഗീകരിക്കാൻ അവർ സന്നദ്ധരല്ല. ഖുർആനിൽ തന്നെ വേറെയും ചില സ്ഥലത്ത് കാണാൻ സാധിക്കും. സൂറത്ത് യാസീനിൽ കാണാം, അവർ പറയുകയാണ്, ഈ എല്ലുകൾ അത് ജീർണിച്ചതിന് ശേഷം ആരാണ് വീണ്ടും അവയെ വീണ്ടും സൃഷ്ടിക്കുക? അതെല്ലാം നുരുമ്പി എല്ല് ആയതിനു ശേഷം, അതെല്ലാം ജീർണിച്ച എല്ലുകളായതിനു ശേഷം. അള്ളാഹുവിൻ്റെ മറുപടി നേരത്തെ ഒരു ആയത്തിൻ്റെ വ്യാഖ്യാനത്തെ നമ്മൾ മനസ്സിലാക്കി. ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മറ, നബിയെ പറയുക, ആരാണോ അതിന് ആദ്യം സൃഷ്ടിച്ചത് അവൻ തന്നെ അതിനെ സൃഷ്ടിക്കും. അഥവാ ആദ്യം ഉണ്ടാക്കിയ അള്ളാഹുവിന് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ്, പുനഃസൃഷ്ടി ഒട്ടും അസാധ്യമല്ല എന്നർത്ഥം. തുടർന്ന് 17-ാമത്തെ വചനം, അവ ആബാഉനൽ അവ്വലൂൻ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നാണോ പറയുന്നത്? ആ വചനത്തിലെയും പദങ്ങൾ അബുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ആബാ എന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വചനത്തിൽ നമ്മൾ പഠിച്ച 16-ാമത്തെ വചനത്തിൽ അതിലെ ചില പദങ്ങൾ കാന എന്ന് പറഞ്ഞാൽ ആയി എന്നാണ്. അതിൽ നിന്നാണ് കുന്ന, നമ്മൾ ആയി എന്ന ആ വാക്ക് വരുന്നത്. തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണ് എന്നാണ് അർത്ഥം. വേറെയും പല സ്ഥലങ്ങളിലും ഖുർആൻ അത് പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. തുറാബ് എന്നതിൻ്റെ ബഹുവചനം അത്രിബ, മണ്ണുകൾ എന്നർത്ഥത്തിൽ അത്രിബത് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അളുമ് എന്നതിൻ്റെ ബഹുവചനമാണ് എലോം, എല്ലുകൾ. അളും എന്ന് പറഞ്ഞാൽ എല്ല്. അതിന് തുടർച്ചയാണ് തൊട്ടടുത്ത വചനം, അഥവാ 17-ാമത്തെ വചനം, അവ ആബാഉനൽ അവ്വലൂൻ. അവ അത് ചോദ്യമാണ്, ഇസ്തിഫാമിന് വേണ്ടിയാണ്. നമ്മുടെ പിതാക്കന്മാരുമാണോ അൽ ഔവലൂൻ, ആദ്യകാലക്കാരായ. അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ പിതാമഹന്മാരെക്കുറിച്ചാണ്, ജദ്ദുകളെക്കുറിച്ചാണ്. ഉപ്പാൻ്റെ ഉപ്പ, അതിൻ്റെ ഉപ്പ, അങ്ങനെയുള്ള പൂർവ്വപിതാക്കന്മാർ, എത്രയോ തലമുറകൾ, അവരൊക്കെ എന്നോ മരിച്ചുപോയി, അവർ ഇനിയും ജീവിപ്പിക്കപ്പെടുമെന്നാണോ ഇവർ പറയുന്നത് എന്നാണ് അവർ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔവൽ എന്നതിൻ്റെ ബഹുവചനമാണ് ഔവലൂൻ എന്നത്. യഅനി അവ യുബ്അസു ഐളൻ ആബാഉനൽ ഔവലൂൻ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വീണ്ടും സൃഷ്ടിക്കപ്പെടുമെന്നാണോ? ആ ചോദ്യത്തിലടങ്ങിയ കാര്യം വഹാദാലി ഖുവ്വത്തി ഇൻകാരിഹിം, അവർ ശക്തമായ നിഷേധമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിഅന്നഹും ഖാലല്ലാഹു കമാ ഖാല തആല അൻഹും ഫീ സൂറത്തുൽ ജാസിയ, സൂറത്തുൽ ജാസിയയിൽ ഇത്തരം ആളുകളുടെ നിലപാടിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാതിൻ മാ കാന ഹുജ്ജതുഹും, അല്ലാഹുവിന്റെ വചനങ്ങൾ, നമ്മുടെ വചനങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, വ്യക്തമായ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവർ അതിനെതിരെ തെളിവ് പറയും. എന്ത്? ഇല്ല ഖാലുതു ബിആബായിന ഇൻ കുന്തും സ്വാദിഖീൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചാൽ, അത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കേൾപ്പിക്കപ്പെട്ടാൽ, ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവർ പറയും, എന്നാൽ നിങ്ങൾ പറയും പ്രകാരമാണെങ്കിൽ മുമ്പ് മരിച്ചുപോയ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ കൊണ്ടുവരുവീൻ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ, യഥാർത്ഥത്തിൽ ആ വാദം തീർത്തും വിഡ്ഢിത്തരമാണെന്ന് അള്ളാഹുവിൻ്റെ മറ്റു ചില വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്ന മരണശേഷമുള്ള ജീവിതമെന്ന കാര്യം, അത് സത്യമാണ്, യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ അള്ളാഹു ഇത് വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ ദൃഢവിശ്വാസം സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ ശക്തമായ യക്കീനോടുകൂടിയുള്ള വിശ്വാസം സ്വീകരിച്ച് അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. സർവശക്തനായ നാഥൻ അവൻ്റെ വചനങ്ങളിൽ കലർപ്പില്ലാതെ എല്ലാ നിലയിലും സംശയലേശമന്യേ വിശ്വസിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: നമ്മൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സാഫാത്തിലെ വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്ക് ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റോഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ.
1: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു അത്തഹ്സീൻ. ഇന്നത്തെ അത്തഹ്സീനിൽ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ സൂറ അൽ ബഖ്റയിലെ 60-ാമത്തെ ആയത്തുമായി നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ശ്രോതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 59 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ലാ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 60-ാമത്തെ ആയത്താണ് നമ്മൾ എടുക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള അബദ്ധങ്ങളും.
3: وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ فَانْفَجَرَتْ مِنْهُ اثْنَتَا عَشْرَةَ عَيْنًا

0: تعثوا في الأرض مفسدين. وإذ استسقى وإذ وإذ
1: ذالني كسران ذالിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കണം. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ വളരെ നേരിയ തോതിൽ പുറത്തായിരിക്കും. വ ഇതി വ ഇതിസ്തസ്ക വ ഇസി എന്നല്ല വ ഇതി വ ഇതിസ്തസ്ക ഇസ്തസ്ക ഖാഫ് കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇസ്തസ്ക ക അല്ല ക. മൂസ ലിഖൗമിഹി ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം, അതും കഴിഞ്ഞ് ചെറുനാക്കാണ് ഖാഫിൻ്റെ മഖ്റജ്. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് ഖാഫിൻ്റെ മഖ്റജ്. ലിഖൗമിഹി ഇസ്തസ്ഖ മൂസ ലിഖൗമിഹി ഫഖുൽ നദ്രിബ് ബിഅസാക അൽഹജർ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫഖുൽന ഫഖു ഫ ഫ ഫ അല്ല കനപ്പിക്കരുത്. ഫഖുൽന ഖാഫ് കനപ്പിച്ചുച്ചരിക്കണം. ഫഖുൽന ഫഖുൽ നദ്രിബ് അദ് ഇദ് ഇദ്രിബ്. അപ്പോൾ ദാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് വലതുഭാഗമോ ഇടതുഭാഗമോ അണപ്പല്ലുകളോട് ചേർന്ന് അതേ സൈഡിലുള്ള മുഗൾ ഭാഗത്തുള്ള അണപ്പല്ലുകളോട് ഉൾഭാഗത്ത് ചേർന്ന് നീളത്തിൽ തട്ടിക്കൊണ്ടാണ് ഹെവി ലെറ്ററാണ് അഥവാ ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദാദ്. വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു അക്ഷരമാണ് ദാദ്. ദ ദി ദു അദ്. അപ്പോൾ ഫഖുൽ നദ് ഫഖുൽ നദ്രിബ് ബിഅ ഫഖുൽ നദ്രിബ് ബിഅസാക. ഇനി ഇവിടെ ഇദ്രിബി ഇദ്രിബ് ബാഇന് സുക്കൂന്, അതുപോലെ ബിഅസാക അടുത്ത ബാഇന് ഹർക്കത്തുണ്ട്. അപ്പോൾ

0: സുക്കൂനുള്ള ബാഇന് ശേഷം ഹർക്കത്തുള്ള ബാ, ഇവിടെ ഇദ്ഗാം ചെയ്തു ഉച്ചരിക്കും. ഈ ഇദ്ഗാമിൻ്റെ പേര് ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിൽ കൂട്ടിലയിപ്പിക്കുക. മുതമാസിലൈൻ എന്ന് പറഞ്ഞാലോ ഒരേ അക്ഷരമാണ്, ഒരേ മഹ്റജാണ്, ഒരേ സിഫത്താണ്. ഒരേ അക്ഷരമാകുമ്പോൾ അങ്ങനെ തന്നെ, സെയിം അക്ഷരമാകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് മുതമാസിലൈൻ. അപ്പോൾ ഇദ്രിബ് ബിഅസാക, ഇദ്രിബ് ബി എന്ന് ഓതുകയില്ല, ഫഖുൽ നദ്രിബ് ബിഅസാക എന്നാണ് ഓതേണ്ടത്. ഇനി ബിഅസാക ഐന് സാദ്, ഇതിൻ്റെയൊക്കെ മഹ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ബി ഐന് തൊണ്ടയുടെ മധ്യഭാഗം, സാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. സ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഫഖുൽ നദ്രിബ് ബിഅസാക സ സ സ്വാ എന്ന് രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടി പിടിച്ച് അങ്ങനെ സ്വാ, അങ്ങനെ അല്ല ഉച്ചരിക്കേണ്ടത്, സ. ബിഅസാകൽ ഹജർ, ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഹജർ ഹജർ. ഫൻഫജറത്ത്, ഫൻഫജറത്ത് മിൻഹു, ഫൻഫ ഇഖ്ഫാ ബിഗുന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫൻഫജറത്ത്, ഫൻഫജറത്ത്, ഫജറത്ത് മിൻഹു. ഇനെ ഇവിടെ കൽക്കല ചേരുത്, ഫൻഫജറത്ത് മിൻഹു എന്നല്ല, ഫൻഫജറത്ത് മിൻഹു. മിൻഹുസ്നതാ, മിൻഹുസ്നതാ, മിൻഹുസ്, മിൻഹുസ്നതാ ഇസ്നത അല്ല, ഇസ്നത ഷ ആണ്, ശ്രദ്ധിക്കണം. മിൻഹുസ്നതാ അശ്റത, അഷ് ഷീൻ തഫശ്ശി എന്ന സിഫത്ത് കൊണ്ടുവന്ന് അഥവാ പരത്തി ഉച്ചരിക്കണം. അശ്റത ഐന, ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ, നിർത്തുമ്പോൾ ഐന എന്ന് രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് നിർത്തുക. കൂട്ടി ഓതുമ്പോൾ ഐനൻ ഖദ്, അവിടെ ഇഖ്ഫാ ബിഗുന്ന, ഖാഫ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും അല്പം കനപ്പിച്ചിട്ടായിരിക്കണം. ഐനൻ ഖദ്, ഐനൻ ഖദ്, ഖദ് അലീമ, ഖദ് ദാലിനെ ഖൽഖല ചെയ്യണം, കേൾക്കണം ശരിക്കും. ഖദ് അലീമ, ഖദ് അലീമ കുല്ലു ഉനാസിൻ, കുല്ലു ഉനാസിൻ മഷ്റബഹും, ഉനാസിൻ തൻവീന് ശേഷം മീം ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഉനാസിൻ മഷ്റബഹും, മഷ്റബഹും, കുലു വഷ്റബു, കുലു വഷ്റബു, വഷ്റബു മിൻ റിസ്ഖില്ലാഹ്, മിൻ റിസ്ഖില്ലാഹ്. ഇവിടെ മിൻ സാക്കിനായ നൂൻ, ശേഷം റാ, ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം നൂനിനെ റായിലേക്ക്. അപ്പോൾ മിർ റിസ്ഖില്ലാഹ്, മിർ റിസ്ഖില്ലാഹ് എന്നാണ് ഓതേണ്ടത്. അതേസമയം റായിനെ പലപ്പോഴും പല ആളുകളും റി റി എന്ന് ഓതും. എങ്ങനെ? മിർ റിസ്ഖില്ലാഹ്, മിർ റിസ്ഖില്ലാഹ്, ഇങ്ങനെയല്ല, മിർ റിസ്ഖില്ലാഹ്, മിർ റിസ്ഖില്ലാഹ്. വലാ തഅസൗ, വലാ തഅസൗ, തഅസൗ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഷ മഖ്റജ് ശ്രദ്ധിക്കണം. നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിൽ കൂടെ അല്പം പുറത്തോട്ട്, അഥവാ ദാലിനേക്കാൾ അല്പം കൂടെ പുറത്തായിരിക്കും. വലാ തഅസൗ, വലാ തഅസൗ ഫിൽ അർളി ഓതരുത്, വലാ തഅസൗ അല്ല, വലാ തഅസൗ ഷൗ, വലാ തഅസൗ ഫിൽ അർളി, ഫിൽ അർളി. ഇവിടെയും ചെറുതായിട്ട് ശ്രദ്ധിക്കണം, ഫിൽ അർളി അല്ല, ഫിൽ എ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഫിൽ അർദി ദാദ്, ഫിൽ അർദി മുഫ്സിദീൻ, മുഫ്സിദീൻ. ഇൻഷാല്ലാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.
1: واذستسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12

0: സൂറത്തുൽ ബഖറയിലെ 60-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ കേട്ട് പഠിച്ചത്, മനസ്സിലാക്കിയത്. ശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ബറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. ഇന്നത്തെ അത്തഹ്സീനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ നമുക്ക് വിവരിച്ചു തന്നത് സൂറ ബഖറയിലെ 60-ാമത്തെ ആയത്ത്.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ഈ എപ്പിസോഡിൽ യൂസുഫ് മുഷാഫ് സൂറത്തുന്നൂഹ് പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. യൂസുഫ് മുഷാഫിന്റെ സൂറത്തു നൂഹ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. ശ്രോതാക്കൾക്ക് ദിവസവും വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ജുസ് കേൾക്കാനുള്ള അവസരം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് 5. നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ക്കലി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിലെ ഇന്നത്തെ ഖത്മുൽ ഖുർആൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ ജുസ് 5 പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മഹർ അൽ മൊഹക്കലി.
1: أعوذ بالله من الشيطان الرجيم.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: نور على مر الزمان تألقا وأضاء للدنيا
3: قريبا. ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോകചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ സൂറ ഇൻസാൻ 15 മുതൽ 22 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഒമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തു ദഹ്റിലെ 15-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. വയ്ത്താഫു അലൈഹിം ബി ആനിയ, ബി അവിടെ ഒന്ന് മണിച്ച് ഓതണം. പിന്നെ മീൻ അനിയത്തിമ്മിൻ തൻവീൻ, ശേഷം മീമാണ്. ഇദ്ഗാം ബിഗുന്ന. പിന്നെ മീൻ ഫില്ലത്തിൻ ഇഖ്ഫ ആണ്. ഫില്ലത്തിൻ വ ഇദ്ഗാം ബിഗുന്ന. ക്വാബിൻ കാന ഇഖ്ഫ ഖവാരീറ മീൻ ഫില്ലത്തിൻ, നുൻസാക്കിന് ശേഷം ഫ ഇഖ്ഫ. പിന്നെ വയസ്ഖൗന ഫീഹ കഅസൻ കാന തൻവീൻ ശേഷം കാഫ്. സഞ്ജ നുൻസാക്കിന് ശേഷം ജീമ് ഇഖ്ഫ. ഐനം ഫീഹ അതുപോലെ തന്നെ തൻവീൻ ശേഷം ഫ ഇഖ്ഫ. വയത്തൂഫു അലൈഹിം വിൽദാൻ അലൈഹിം വ രണ്ടും രണ്ടായി ഇൽഹാറിനെ പോലെ ഉച്ചരിക്കണം. വിൽദാനും തൻവീൻ ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന. ലുലു അം മൻസൂറ ഇദ്ഗാം ശേഷം തൻവീൻ ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന. പിന്നെ മൻസൂറ ഇഖ്ഫ ഇദാ റഅയ്ത സമ്മ റഅയ്ത. നഈമം വ തൻവീൻ ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. മുൽക്കൻ ക തൻവീൻ ശേഷം കാഫ്. ആലിയഹും സിയാബു സുന്ദുസുൻ നുൻസാക്കിന് ശേഷം ദാല് ഇഖ്ഫ ആണ്. പിന്നെ സുന്ദുസിം ഖുദ്ർ, അപ്പോൾ തൻവീൻ ശേഷം ഖാ ഇൽഹാറാണ്. പിന്നെ ഖുദ്റും വ തൻവീൻ ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. വഹുല്ലു സബ്ര മദ് മുൻഫസിൽ മീൻ ഫില്ലത്തിൻ നുൻസാക്കിനു ശേഷം ഫ ഇഖ്ഫ. ഷറാബൻ ത അവിടെയും ഇഖ്ഫ. തൻവീൻ ശേഷം ത ഇഖ്ഫ. ഇന്ന ഹാദ കാന ലക്കും ജസാഅ വ കാന സഅയക്കും. ജസാഅ മദ് മുത്തസിൽ ജസാഅ വ തൻവീൻ ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. സഅയക്കും മ രണ്ടു മീം ഒന്നിച്ചു വന്നു, അപ്പോൾ അടുത്തടുത്ത് വന്നുകൊണ്ട് ഇദ്ഗാം ചെയ്യാം. പിന്നെ ഇന്ന നഹ്നു നസ്സൽന അലൈക നസ്സൽന عليك القرآن تنزيلا تنزي نون ساكن شيشن زاء فاصبر لحكم ربك فلا تطع منهم نون ساكن شيشن هاي إلهار آثما آثما تنون شيشن حمزة إلهار واذكر اسم ربك بكرة تنون شيشن واو ودي نوكام

0: ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാ അല്ലാ. വഖറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ സൂറത്ത് ഇൻസാൻ 15 മുതൽ 22 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ് ശ്രോതാക്കൾ പഠിച്ചു കഴിഞ്ഞത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ തൻസീൽ സൂറ യൂസഫ് സൂറ റഅദ് പാരായണം അഷ്ഷൈഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.